ஐயப்பன்.

Allah'a yok kentlerine.

ഉമ്മായി മകര സംക്രമ സംഖ്യ കനകാഭിഷേകം ചെയ്യും നടയിൽ അവിടുത്തെ അനശ്വര ചൈതന്യം.

0: രൂപചിന്തകൾ. നമ്മുടെയൊക്കെ ഈ ജീവിതമുണ്ടല്ലോ, അത് ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല. നമ്മളെ തള്ളിപ്പറഞ്ഞവരുടെ, അപമാനിച്ചവരുടെ, കൂടെ നിന്ന് ചതിച്ചവരുടെ ഒക്കെ മുന്നിൽ വിജയിച്ച് കാണിക്കാനുള്ളത് തന്നെയാണെന്ന് സ്വയം പറഞ്ഞ് സ്വന്തം മനസ്സിനെ വീറോടും വാശിയോടും മുന്നേറി നിങ്ങളെ വെറുക്കുന്നവരെക്കാൾ ഒരു പടിയെങ്കിലും മുന്നിലെത്തി സ്ഥിരമായി ആ വിജയഗാഥ തുടരാനുള്ളതാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:10 അത്തം 10 രുചി, 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 2 മണിക്ക് നിയമവേദി, വൈകുന്നേരം 4 മണിക്ക് ഇൻട്രിക്കോ അവതരിപ്പിക്കുന്ന കാറ്റിൽ ഒരു ഗീതം, 4:30 ഗാനവേദി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8 മണിക്ക് സുന്ദര സഞ്ചാരം, 8:30 മേഘമൽഹാർ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ഇറാഖ് യുദ്ധത്തിന് വിരാമമിട്ടതും മലബാർ കലാപം ആരംഭിച്ചതും എസ് എൻ ഡി പി യോഗത്തിന്റെ സ്ഥാപകനും സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനും ആയ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനവുമൊക്കെ ഒരു ഓഗസ്റ്റ് 20-നായിരുന്നു. ഓഗസ്റ്റ് 20-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 20. ഓഗസ്റ്റ് 20-നായിരുന്നു 8 വർഷത്തെ ഇറാൻ ഇറാഖ് യുദ്ധത്തിന് വിരാമമിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. 1980 ഇന്നേ ദിവസമായിരുന്നു ഇറ്റാലിയൻ പർവ്വതാരോഹകനായ റെയിൻഹോർഡ് മെസ്നർ ആദ്യമായി ഒറ്റയ്ക്ക് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. 1960 ഓഗസ്റ്റ് 20-നായിരുന്നു. അമേരിക്ക വോയജർ 2 വിക്ഷേപിച്ചത് 1977 ഓഗസ്റ്റ് 20-നായിരുന്നു. ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു നാസ വൈക്കിംഗ് 1 വിക്ഷേപിച്ചത്. 2014 ഇന്നേ ദിവസമായിരുന്നു 14 വർഷത്തെ തടവിന് ശേഷം മണിപ്പൂരിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇറോം ശർമിള മോചിതയായത്. 1921 ഓഗസ്റ്റ് 20-നായിരുന്നു. ഓഗസ്റ്റ് 20-നായിരുന്നു രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ ബ്രഹ്മസമാജം രൂപം കൊണ്ടത്. 1897 അനോഫിലിസ് കൊതുകുകൾ ആണെന്ന് റൊണാൾഡ് റോസ് കണ്ടെത്തിയത് 1897 ഓഗസ്റ്റ് 20-നായിരുന്നു. 2000 ഓഗസ്റ്റ് 20-നായിരുന്നു ഇടുക്കിയിലെ കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത്. 1990 യോഗത്തിന്റെ സ്ഥാപകനും സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനമാണ് ഇന്ന്. 1856 ഓഗസ്റ്റ് 20-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശവും ജീവിത ലക്ഷ്യവും. ഇന്ത്യയുടെ 6-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ന്. ഫിറോസ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മൂത്ത മകനായിരുന്നു രാജീവ് ഗാന്ധി. 40-ാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ അദ്ദേഹം ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചു. മരണാനന്തരം 1991 രാജ്യം ഒരു പൗരന് നൽകിയ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിച്ചു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൗൺസിൽ യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത്. കീമോതെറാപ്പിക്ക് പകരം അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് വികസിപ്പിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. വാർത്തകൾ വിശദമായി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേരും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും യോഗത്തിൽ പങ്കെടുക്കും. കാവേരി ഉൾപ്പെടെ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ, ലോക്സഭാ മണ്ഡല പുനർനിർണയവും ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ പ്രാതിനിധ്യവും സംസ്ഥാന അതിർത്തികളിലെ ക്രമസമാധാനം, ലഹരി മാഫിയക്കെതിരായ സംയുക്ത നീക്കങ്ങളും സുരക്ഷാ സഹകരണവും അടിസ്ഥാന സൗകര്യ വികസനം, സാമ്പത്തിക സഹകരണം തുടങ്ങിയവ സോണൽ കൌൺസിൽ യോഗത്തിൽ ചർച്ചയാകും. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് സിംഗപ്പൂരിൽ തുടക്കമാകും. ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക തന്ത്രപര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഡിജിറ്റലൈസേഷൻ, അത്യാധുനിക നിർമ്മാണം, കണക്ടിവിറ്റി, ആരോഗ്യം, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവ കേന്ദ്രീകരിച്ചാണ് വട്ടമേശ സമ്മേളനത്തിന്റെ ചർച്ചകൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് നടത്തിയ ചർച്ചയുടെ ഭാഗമായ തീരുമാനങ്ങൾ സമ്മേളനത്തിലുണ്ടാകും. നിലവിലെ സംരംഭങ്ങളുടെ പുരോഗതി ഇരുപക്ഷത്തെയും നേതാക്കൾ അവലോകനം ചെയ്യും. ഇന്നലെ സിംഗപ്പൂരിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം എങ്ങനെ കൂടുതൽ ആഴത്തിലാക്കാം എന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായ ചർച്ചകൾ നടത്തി.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സൂമിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ തന്ത്രപര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുക, ഇൻഡോ പസഫിക് മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നിവയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ശരീര കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താതെ അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ചു. RK251 എന്ന് നാമകരണം ചെയ്ത മരുന്ന് കീമോതെറാപ്പിക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലെയും ഗുവാഹത്തി IIT വിദഗ്ധരുടെ സഹായത്തോടെയാണ് മന്ത്രാലയം മരുന്ന് വികസിപ്പിച്ചെടുത്തത്. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ദീർഘദൂര ബസ്സുകളും മറ്റ് അധിക സർവീസുകളും പ്രത്യേകമായി ഉണ്ടാകും. നാളെ മുതൽ ഈ മാസം 25 വരെയും ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 3 വരെയും പ്രതീക്ഷിക്കുന്ന തിരക്ക് കണക്കിലെടുത്താണ് കൂടുതൽ ബസ്സുകളുടെ സർവീസ്. യാത്രക്കാർക്ക് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യുന്ന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 2 വരെ ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ ഉണ്ടാകുമെന്ന് KSRTC അറിയിച്ചു. തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്കും തിരിച്ചും എക്സിക്യൂട്ടീവ് ക്ലാസ് സർവീസ് ഇന്ന് ആരംഭിക്കും. സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി KSRTC വ്യക്തമാക്കി. ഓണാഘോഷത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശുഭയാത്ര, സുരക്ഷിത യാത്ര എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി ഈ മാസം 30 വരെ RPFമായി ചേർന്ന് പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. സംസ്ഥാനത്തെ പൊതുമേഖലാ സഹകരണ ടെക്സ്റ്റൈൽ സ്പിന്നിംഗ് മില്ലുകളിലെ തൊഴിലാളികൾക്ക് ഈ വർഷത്തെ അറ്റൻഡൻസ് ഇൻസെന്റീവ് ഇരട്ടിയായി നൽകാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തൊഴിലാളികൾക്ക് നിയമാനുസൃത നിരക്കിൽ ബോണസ് ഈ വർഷവും നൽകും. ബോണസിനും ഫെസ്റ്റിവൽ അലവൻസിനും അർഹത നേടിയ എല്ലാ തൊഴിലാളികൾക്കും അറ്റൻഡൻസ് ഇൻസെന്റീവിന് അർഹതയുണ്ടാകും. ഈ മാസം 24 മുതൽ 29 വരെ ഇവ വിതരണം ചെയ്യും. നല്ല തിയേറ്ററുകൾ ഉൾപ്പെടെ നാടകത്തിന് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ഒ മാധവൻ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചലച്ചിത്ര താരം ഇന്ദ്രൻസ്, നാടകപ്രവർത്തകരായ ശൈലജ, കണ്ണൂർ വാസുട്ടി എന്നിവർക്ക് ചലച്ചിത്ര സംവിധായകൻ കമൽ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ റോഡ് കണക്ടിവിറ്റി LDF വൈകിപ്പിച്ചെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്തിന്റെ 100% പ്രവൃത്തിയും നടന്നത് LDF ഗവൺമെന്റിന്റെ കാലത്താണെന്ന് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. CMRL ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ 9 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടെ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തതായും നിർണായക വിവരങ്ങൾ ലഭിച്ചതായും ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ വിജയൻ വരുമാന സ്രോതസ്സുകൾക്ക് അതീതമായ തുകകൾ കൈകാര്യം ചെയ്തെന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ED വ്യക്തമാക്കി. SFIO 2025 April 3 ഫയൽ ചെയ്ത കേസിലാണ് ED അന്വേഷണം തുടങ്ങിയത്. വീണയുടെ കമ്പനിയായ എക്സാലോജി കൺസൾട്ടൻസി സേവനം എന്ന പേരിൽ CMRL നിന്ന് 2,78,00,000 രൂപ വാങ്ങിയെന്നാണ് കേസ്. ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. ഭരണകക്ഷിയായ BNP മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും 11 കക്ഷികൾ ഉൾപ്പെട്ട പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന പോരാട്ടം. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടത്തുന്നത്. പുതിയ പ്രസിഡന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതിയം പള്ളുരുത്തി.
3: തീരദേശ മേഖലകളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് വൈകിട്ട് 5:30 വരെ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചോമ്പാല രാമനാട്ടുകര, വളപട്ടണം ന്യൂമാഹി, കുഞ്ചത്തൂർ കോട്ടക്കുന്ന്, കാപ്പിൽ പൊഴിയൂർ, ചെല്ലാനം അഴീക്കൽ ജെട്ടി, മുനമ്പം, മറുവക്കാട്, ആറ്റുപുറം, കൊടുങ്ങല്ലൂർ എന്നീ മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണം.

0: ണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.
1: നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. 3-5 ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ഹർമൻപ്രീത് സിംഗും ഹാർദിക് സിംഗും 2 ഗോളുകൾ നേടിയപ്പോൾ അഭിഷേക് 1 നേടി. വനിതകളുടെ മത്സരത്തിൽ ഇന്ത്യയും ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാഗ്നർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:00 മത്സരം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ചൈനയുടെ വാങ്ഷിയെയും പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യയുടെ അൽവി ഫർഹാനെയും നേരിടും. അർജുന അവാർഡ് ജേതാക്കളായ അത്ലറ്റ് മുഹമ്മദ് അജ്മൽ, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവരെ മന്ത്രി OJ ജനീഷ് അഭിനന്ദിച്ചു. മുഹമ്മദ് അജ്മലിനെ തിരുവനന്തപുരം കാര്യവട്ടത്തെത്തിയാണ് മന്ത്രി അനുമോദിച്ചത്. ഡൽഹിയിൽ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ട്രീസ ജോളിയെ വീഡിയോ കോളിൽ വിളിച്ചാണ് മന്ത്രി അനുമോദനം അറിയിച്ചത്. 2 അർമേനിയൻ സന്ദർശനം പൂർത്തിയാക്കി രാജ്യരക്ഷാ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്ത്യ അർമേനിയ പ്രതിരോധ സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ ശക്തമാക്കുക ലക്ഷ്യമിട്ടായിരുന്നു സന്ദർശനം. ലക്നൌവിൽ വന്യജീവി കള്ളക്കടത്ത് സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. അനധികൃത ആനക്കൊമ്പ് കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന സംഘമാണ് പിടിയിലായത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ആദരവും അംഗീകാരവും നൽകിയ പ്രസ്ഥാനം BJP ആണെന്ന് മുൻ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. പുതിയ ദേശീയ ഭാരവാഹി പട്ടിക വന്നപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഒഴിവാക്കിയെന്ന തരത്തിൽ ചർച്ചകൾ സംഘടിപ്പിച്ചത് വേദനാജനകമാണെന്ന് അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട്ടെ വിവിധ പത്രങ്ങളിലെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിച്ച ബിയോണ്ട് വേർഡ്സ് വാർത്താചിത്ര പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ലോക ഫോട്ടോഗ്രാഫി ദിനമായി ഇന്നലെ ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാരായ തുളസീദാസ് ചൌധരി, പപ്പു താക്കൂർ, അജയ് നായിക് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 5 പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൗൺസിൽ യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത്. കീമോതെറാപ്പിക്ക് പകരം അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് വികസിപ്പിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഓണക്കാലത്ത് തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഇറങ്ങി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ചേരും. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻചിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് നിർവഹിക്കും. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പി വി സിന്ധു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ഇന്ന് സതേൺ സോണൽ കൌൺസിൽ യോഗം ചേരും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കൌൺസിൽ. ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ സോണൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. രണ്ടു ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി ഇന്നലെ ചെന്നൈയിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി സി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് ഇന്നലെ സിംഗപ്പൂരിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി.

0: രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻചിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. മേക്ക് ഇൻ ഇന്ത്യ ചട്ടക്കൂടിന് കീഴിലുള്ള സമുദ്ര സുരക്ഷ, പ്രതിരോധ ഉൽപ്പാദനം എന്നിവയിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ച നടക്കും. ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഷിൻചിറോ കൊയ്സുമി മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചിരുന്നു. അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്നും 60 കിലോമീറ്റർ ഉള്ളിലേക്ക് ചൈന കടന്നുകയറിയെന്ന അവകാശവാദം തെറ്റാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബംഗ്ലാദേശിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതായി അദ്ദേഹം സമൂഹം മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ചൈന അതിർത്തി വിഷയം അതീവ ഗൌരവമുള്ളതാണെന്നും ഇത്തരം അവകാശവാദങ്ങൾ അതിർത്തിയിലെ സൈനികരുടെ മനോവീര്യം തകർക്കാനും അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഇടയാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: അഗർ കോയി യേ കഹതാ ഹൈ കി ചൈന ജോ ഹൈ 60 കിലോമീറ്റർ അന്തർ ഘുസ് ഗയാ തോ ഐസാ ബാറ്റ് നഹീ കർനാ ചാഹിയേ. ചൈന ഓർ ഇന്ത്യ കേ ബീച്ച് മേ അരുണാചൽ പ്രദേശ് മേ ബഹുത് ലംബാ സീമാ ഹൈ ഓർ ജിസ് സീമാ കോ രേഖാങ്കിത് നഹീ കിയാ ഗയാ ഹൈ. സീമാ കാ വഹാ കോയി ബോർഡർ പില്ലർസ് നഹീ ഹൈ തോ ജമീൻ പർ ബോർഡർ കോ ഡിഫൈൻ നഹീ കിയാ ഗയാ ഹൈ വോ അഭീ കാ ഇഷ്യൂ നഹീ ഹൈ.
0: 4 റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിലുൾപ്പെടുന്നു. ഡൽഹിയിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി. കരട് വോട്ടർ പട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. പരാതികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 30 ആണ്. നവംബർ 4 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. യുവജന വിനിമയ പരിപാടിയായ യുവസംഗമം 7ാം ഘട്ടത്തിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷന്റെ അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 18 മുതൽ 30 വയസ്സുവരെയുള്ള യുവാക്കൾക്ക് പങ്കെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നോഡൽ സ്ഥാപനങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വിദ്യാഭ്യാസ സാംസ്കാരിക പര്യടനങ്ങൾക്ക് അവസരമുണ്ടാകും. കൊല്ലത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ശിവഗിരി സർക്യൂട്ട് സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്രസഹമന്ത്രി ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും സംബന്ധിക്കും. കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാന വ്യാപകമായി ലോക കൊതുകുദിനം ആചരിക്കും. കൊതുകുദിന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾ പങ്കാളികളാകണമെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു. KSRTCയുടെ എക്സ്ക്ലൂസീവ് AC വോൾവോ ആഡംബര ബസ് ഇന്ന് മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. ലക്ഷദ്വീപിൽ ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ISRO ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബഹിരാകാശ ശില്പശാല സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കവരത്തി ദ്വീപിൽ പരിപാടി നടന്നത്. VSSC പ്രോജക്ട് ഡയറക്ടർ SR ബിജു ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണ് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. 17 ദിവസത്തെ ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് KCL മത്സരങ്ങൾ നടക്കുക. ഇന്നുച്ചയ്ക്ക് 2:30 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും തമ്മിലുള്ള ആദ്യ മത്സരം നടക്കും. ഇന്നത്തെ 2ാമത്തെ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏരീസ് കൊല്ലം സെയിലേഴ്സും ഏറ്റുമുട്ടും. 6 പിച്ചുകളാണ് മത്സരങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. പരിശീലനത്തിനായുള്ള 3 പിച്ചുകൾ വേറെയുമുണ്ട്.
0: ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്

ഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ചൈനയുടെ മൂന്നാം സീഡ് വാങ് ഷിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യവും മത്സരിക്കും. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം ചൈനീസ് താരങ്ങളോട് മത്സരിക്കും. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി

0: ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ എംപിമാർ വോട്ട് രേഖപ്പെടുത്തും. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. കൊങ്കോയിൽ എബോള ബാധിതരുടെ എണ്ണം 5000 കടന്നു. ഇതുവരെ 2378 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കൊങ്കോ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പലായനം എന്നിവ രോഗനിയന്ത്രണ പ്രവർത്തനങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സ്ഥിതി 2014-2016 കാലഘട്ടത്തിലെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ എബോള വ്യാപനത്തെക്കാൾ തീവ്രമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഇന്ത്യയിലെയും റഷ്യയിലെയും ജനങ്ങളെ അണിനിരത്തി 4 ദിവസം നീണ്ടുനിൽക്കുന്ന ഇന്ത്യ ഡേ ഉത്സവം ഇന്ന് മോസ്കോയിൽ ആരംഭിക്കും. സംസ്കാരങ്ങളുടെ ഐക്യം, ജനങ്ങളുടെ സൌഹൃദം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഉത്സവത്തിൽ യോഗ, ചെസ്, നൃത്തം, ആയുർവേദം തുടങ്ങി ഇന്ത്യൻ സംസ്കാരത്തെ അടുത്തറിയാൻ അവസരമൊരുക്കുന്ന 20 പ്രത്യേക സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. ജാർഖണ്ഡിലെ ശക്തമായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ വടക്കൻ ഒഡീഷയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഗുരുതരമായി തുടരുന്നു. ബാലസോറിൽ നദി അപകടരേഖയ്ക്ക് മുകളിലേക്ക് ഉയർന്നു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഭദ്ര, കേന്ദ്രപാര, ജാജ്പൂർ ജില്ലകളിൽ ജനങ്ങൾ പ്രളയ ദുരിതത്തിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ചേരും. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻചിറോ കൊയ്സുയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് നിർവഹിക്കും. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പി സിന്ധു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമോട്, കൊല്ലം.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജി.
1: അഭിനയ രാജ, ഗോകുലബാല, കോടി പ്രകാശ, വിരഗ നരകശ്രീ, രക്ഷകമാല, എത്തനെ മുറിനാനേങ്കിച്ചാവേ, ഇത്തവണ അക്കൊള്ളായ ചൂടിയ വാടൽ, ചൂടിയ വാക്കള വാടിയ സിന്ധകുറുമ്പത്ത, പൂതകിയാക പണിത്തിടുവായ, പാപൈ വിറകം പരികിടുവായ, ആയർദ്ധമായ നീവ, ആയർദ്ധമായ നീ.

ഹൃദയത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി.
8: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗി എന്ന് കേൾക്കുമ്പോൾ നീണ്ടു നിവർന്ന് നിറയെ നെൽക്കതിരണിഞ്ഞു നിൽക്കുന്ന പാടങ്ങളും അതിൻ്റെ ഓരം ചേർന്ന് ഓലമേഞ്ഞ ഒരു മൺവീടും അതിന് തണലായി ഒരു മൂവാണ്ടൻ മാവും അതിന് കുറച്ചപ്പുറത്തായി നല്ല തെളിനീര് തുളുമ്പി നിൽക്കുന്ന കുളവും കാണാം. ഇതിനെല്ലാം പിറകിലായി തിങ്ങി നിറഞ്ഞ മലനിരകളും ഒരു നൂലുപോലെ ഒരുറവയും കാണാം. പ്രശാന്തമായ അന്തരീക്ഷത്തിൽ കിളികളുടെ പാട്ടും തൊട്ടടുത്തുള്ള ആരാധനാലയം

ഹൃദയങ്ങളിൽ നിന്നെത്തുന്ന പ്രാർത്ഥനാ ഗീതവും മനസ്സിനെ തണുപ്പിക്കും. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാകും അല്ലെ? ഒരിക്കൽ നാം കണ്ടിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ആ ഗ്രാമീണ അന്തരീക്ഷം ഇന്നും ഒരു തവണയെങ്കിലും അതൊന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചെങ്കിൽ എന്നും നാം ചിന്തിക്കാറുണ്ട്. വീടുകളിലേക്കുള്ള നീണ്ടു നിവർന്ന നടപ്പാതകൾ അന്നത്തെ പ്രത്യേകതയായിരുന്നു. ഇന്റർലോക്കുകൾക്കും സിമെന്റ് തറകൾക്കും സ്ഥാനമില്ലാത്ത നാട്ടുവഴികൾ. ഇന്ന് നാട്ടുവഴികളിലൂടെ നമുക്കൊന്ന് നടക്കാൻ ഇറങ്ങിയാലോ?

0: ഗെയിമിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക്. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇങ്ങനെ നാട്ടുവഴികളിലൂടെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞു നടക്കാൻ നല്ല രസമാണ്. മരങ്ങൾ നിറയെ ഉള്ളതിനാൽ നല്ല തണലുമുണ്ടാകും. ഓരോ സമയത്തും ഓരോ പഴങ്ങൾ ഈ വഴികളുടെ അവിടെ ഇവിടെയായി കിടക്കുന്നുണ്ടാകും. ഉദാഹരണത്തിന്, മഴക്കാലമാണെങ്കിൽ മാങ്ങയാകും സ്ഥാനം പിടിക്കുക. കശുമാവ്, പേര, അമ്പഴം, ചാമ്പ, ഞാറ തുടങ്ങി നീണ്ടുപോകുന്നു ആ ലിസ്റ്റ്. നാട്ടുവഴികൾ എപ്പോഴും സമ്പന്നമാണ്. എപ്പോഴും കുശലം ചോദിച്ചുകൊണ്ട് ആരെങ്കിലും കാണും. ഏവരും സംസാരപ്രിയരുമായിരിക്കും. കൊച്ചുകുട്ടികളുടെ കളിസ്ഥലം കൂടിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഗ്രാമീണ ജീവിതത്തെ സമ്പന്നമാക്കുന്നത് ഈ കുട്ടികളുടെ കളിചെടികൾ തന്നെയാണ്. കറുകയും കാശിത്തുമ്പയും മുക്കൂറ്റിയും കാക്കപ്പൂവും ഒക്കെ യഥേഷ്ടം സ്ഥാനം പിടിച്ച നാട്ടുവഴികൾ. കറുകപ്പുല്ലിന് നടുവിലായി നിൽക്കുന്ന ഒരു തുമ്പ, ഒന്നുകിൽ കറുക തുമ്പയുടെ സ്ഥലം കയ്യേറിയിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കാം. എന്നാലും ആർക്കും പരാതിയോ പരിഭവമോ ഇല്ല. ഒരേ സൂര്യൻ അവർക്ക് വെളിച്ചം നൽകുന്നു. ഒരേ ജലം അവരുടെ ദാഹം അകറ്റുന്നു. ദേ കണ്ടോ, ആ മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന ആ വയലറ്റ് പൂവുള്ള ചെടി, അതിന്റെ പേരാണ് പൊട്ടാസ് ചെടി. ഈ ചെടിയിലെ ഒരു മുള്ളുപോലെ നീളമുള്ള ഒരു ഭാഗമുണ്ട്. വെള്ളത്തിൽ മുക്കി വെയിലത്ത് വെച്ചാൽ അവ പൊട്ടിത്തെറിക്കും. കുട്ടിക്കാലത്ത് വെള്ളത്തിന് പകരം ഉമിനീരം ഉപയോഗിച്ചിട്ടുണ്ട്. ആ പിന്നെ ആ വേലിപ്പത്തലിൽ പടർന്നു നിൽക്കുന്നത് കണ്ടോ, അത് അമുമപ്പഴമാണ്. പല സ്ഥലത്തും പല പേരാണ്. പഴുത്താൽ നല്ല മധുരവുമാണ്. കാണാൻ തന്നെ എന്ത് രസമാണ്. ഒരു പച്ച ആവരണം വല പോലെ. പഴുത്താൽ ആ ആവരണത്തിനകത്തെ പഴത്തിന്റെ പുറംതോട് മഞ്ഞ കളറാകും. പുറംതോട് പൊളിച്ചാൽ അകവശം ഏകദേശം പാഷൻ ഫ്രൂട്ടിന് സമാനമാണ്. എന്നാലും രുചി വ്യത്യസ്തമാണ് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ ഒരു കലുങ്ക് കാണാം. അവിടെ ആർക്കും യഥേഷ്ടം വിശ്രമിക്കാം. വടക്കോട്ട് പോയാൽ ഒരു നീണ്ട ചെമ്മൺ പാതയാണ്. പടിഞ്ഞാറോട്ട് പോകുമ്പോൾ കുറച്ച് നടന്നാൽ നല്ല പഞ്ചാരമണ്ണാണ്. ചിതറി വീണ കുന്നിക്കുരുവും മഞ്ചാടിയും കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. പക്ഷെ എടുക്കാൻ അവകാശമില്ല കേട്ടോ. കാരണം അവകാശികളെ കുട്ടിപ്പട്ടാളങ്ങളാണ്. ഓരോരുത്തരും അവരുടെ ഊഴം കാത്തു നിൽക്കും ഇവ കൈക്കലാക്കാൻ. ഒരുപാട് കഥകൾ ഈ നാട്ടുവഴികൾ നമുക്ക് പറഞ്ഞു തരും. കഥകൾ മാത്രമല്ല കേട്ടോ, ഓർമ്മകളും. ഒരിക്കലും പറ്റാത്ത നാട്ടു നന്മകളുടെ തിരിശേഷിപ്പുകളുമായി വീണ്ടും എത്താം ഗ്രാമഭംഗിയിലൂടെ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശ്രീലക്ഷ്മിയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി.
3: Listening to Radio Swandanam 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music. An initiative of Pain and Palliative Care Trust, Kollam.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാഉപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മീ കിച്ചൺ എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും. ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലംയുടെ
4: ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
6: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
5: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
6: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
5: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
6: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ, പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ലോട്ടറി
2: ഒന്നല്ല,
1: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ.

0: ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really? We can grow together.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ஹாய் ஹலோ நமஸ்காரம் அண்ட் குட் மார்னிங் ரேடியோ சாந்துவனம் 90.4 FM இத்திரி நேரம் ஒத்திரி காரியம் லைவ் சாட் ஷோயில் எல்லா பிரியப்பட்டவர்க்கும் வளர സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഓണെ സീറ്റിൽ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് വിശേഷങ്ങളുമായി ഞാൻ ആതിരയാണ് എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷാണ്
0: അപ്പൊ നമ്മൾ രണ്ടും തമ്മിലുള്ള ഒരു കോംബോ കുറേ നാളുകൾക്ക് ശേഷമാണ് അപ്പൊ എന്തായിരിക്കും എന്ന് ഒരു സസ്പെൻസ് ത്രില്ലർ ആയിട്ട് തന്നെ ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഒരു ലിസണറായിട്ട് തന്നെ ഇരിക്കും ചേച്ചി ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാനായിട്ട് ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് യെസ് അപ്പൊ നമ്മളുടെ കൂടെ ടെക് ആയിട്ടിരിക്കുന്നത് അവരൊരു ചോദ്യചിഹ്നമായിട്ട് നിർത്താം അല്ലെ
1: അതെ ഇന്ന് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആർജി നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ കുഞ്ഞുവാവ നമ്മുടെ ശ്രീലക്ഷ്മിയാണ് ശ്രീലക്ഷ്മിയുടെ പിറന്നാളാണെന്നുള്ളൊരു വിശേഷം എന്നുണ്ട്
0: യെസ് അപ്പോ ശ്രീലക്ഷ്മിയുടെ പിറന്ന നാളാണ്
1: വിശാഖാണ്
0: അപ്പൊ അങ്ങനെ നല്ലൊരു ദിവസം റേഡിയോ സംബന്ധിച്ചാണെങ്കിൽ നല്ലൊരു ദിവസത്തിന്റെ തുടക്കമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മളിതാ ലൈവിലേക്ക് കടന്നിരിക്കുകയാണ് സമയം 10 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു അപ്പോ ചേച്ചി ആദ്യം തന്നെ ഇന്ന് വിശാഖാണ് അല്ലെ ഓണം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഈ 10 ദിവസം അല്ലെങ്കിൽ ഈ പ്രാവശ്യം 11 ദിവസമാണ് 11 ദിവസത്തെ ആഘോഷത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള തിരുവോണം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് വിശാഖം ദിവസം എന്നാണ് പറയപ്പെടുന്നത് അതെങ്ങനെയാണോ
1: അതെ അതെ തീർച്ചയായും വിശാഖം നക്ഷത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വിശദമായി വരുന്നതിന് മുമ്പ് ഇന്ന്

0: ഓഗസ്റ്റ് 20 വ്യാഴം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഞാനും ആദരയും ദേ ലൈവിലേക്ക് കയറുകയാണ്. എല്ലാവരും ഇങ്ങനെ തിരക്കിലാണ്, അതായത് ആ ഓണത്തിൻ്റെ ഒരു ആ ഒരു പാച്ചിലാണ് എല്ലാവരും. അപ്പം എന്തൊക്കെ മേടിച്ചാലും പിന്നെയും പിന്നെ എന്തോ മറന്നു എന്ന് മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഒരു പാച്ചില്. ഉത്രാടദിനത്തിൽ മാത്രമല്ല ആദരയ പാച്ചിൽ,
1: അതെ അതെ, ഒരു മാസം മുമ്പേ തന്നെ ആ ഒരു സ്റ്റെപ്പ് തുടങ്ങി.
0: അതെ അതെ, തീർച്ചയായും തീർച്ചയായും. പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം തന്നെ ലൈവിലെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. അപ്പം നിങ്ങളുടെ ഒക്കെ വിശേഷങ്ങൾ ഒക്കെ തന്നെ ഞങ്ങളിലേക്ക് പറയാനുള്ള നമ്പർ ആദരേ.
1: അപ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലൂടെ പോകുമ്പോൾ അപ്ഡേഷൻ അനുസരിച്ചിട്ടാണെങ്കിലും അതുപോലെ നിസ്സാരമല്ലാത്തൊരു ചോദ്യവുമായി ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഓൺ ദ വേ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ വിശേഷങ്ങളും ഇന്നത്തെ ദിവസത്തിന്, ഇപ്പൊ നേരത്തെ രജനി ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഉത്രാടപ്പാച്ചിൽ എന്നുള്ളത് ആ ഒരു ദിവസം മാത്രമല്ല അല്ലെ, കുറെ നാളുകളായിട്ട് നമ്മുടെ ഓണത്തിന്റെയും ഒരുപാട് ആഘോഷത്തിന്റെയും തിരക്കിലാണ് നമ്മൾ. അപ്പൊ ഈ ദിവസം എന്ന് പറയുന്നത് നമ്മള് അതായത് കറികളില്ലേ, അതായത് ഈ അച്ചാറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണെന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ വിശാഖനാളില്. അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും പല വീടുകളിലെ അടുക്കളകള്. അപ്പൊ ആ ഒരു വിശേഷമൊക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ കേട്ടറിവുകളാണ്, നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അച്ചാറുകളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അരിഞ്ഞ് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ കാര്യം എന്ന് വെച്ചാൽ ആ പുളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട്, തിരുവോണ ദിവസത്തിലെ പുളിപ്പ് മാറാൻ വേണ്ടിയിട്ട് നേരത്തെ വിശാഖനാളിലാണ് ഇതിട്ട് സെറ്റ് ചെയ്യുന്നത്.
0: എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു ബോധത്തിൽ ചിന്തിക്കുമ്പോഴും തോന്നുന്നത് ഇത്തിരിയുടെ ഡേയ്സ് എടുക്കുമോ അച്ചാറിനെന്ന്. നമുക്ക് എനിക്കൊന്ന് നമ്മുടെയൊക്കെ തിരക്കുകൊണ്ടായിരിക്കും, പക്ഷേ നേരത്തെ പ്രിപ്പയർ ചെയ്തെല്ലാം സെറ്റാക്കുന്നവർ ഇപ്പോഴേ അച്ചാറൊക്കെ ആക്കിയിരിക്കും. അപ്പം നമുക്ക് അച്ചാറിൻ്റെ വിശേഷത്തിലും ഓണവിശേഷത്തിലും ഒക്കെ കടക്കുന്നതിന് മുമ്പേ നമ്മുടെ ഒരു ശുഭചിന്ത റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമായി നമ്മളൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഒരു ശുഭചിന്തയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരാളെ മാറ്റാൻ നാം ഓടുന്നതിനേക്കാൾ സ്വന്തം കാഴ്ചയെ നമ്മളൊന്ന് ശുദ്ധീകരിച്ച് പോകുന്നതല്ലേ കുറച്ച് നല്ലത് എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാം. ചില അവസരങ്ങളിലൊക്കെ നമ്മൾ ഈ കോട്ടുകളും നമ്മുടെ ബോധത്തിലേക്ക് അത്തരം ചിന്തകളൊന്നും വരത്തില്ല. നാം ചിലയിടങ്ങളിലൊക്കെ ആവശ്യമില്ലാതെ ഇടപെട്ട് അവരെ മാറ്റാൻ ശ്രമിക്കും. അപ്പം അത് എവിടെയൊക്കെയോ നമ്മുടെ സൗഹൃദങ്ങളിലും നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവർക്കൊക്കെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥരാക്കുന്നു എന്ന് തോന്നുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടെ നല്ലത് നമ്മുടെ കാഴ്ചയെ നാം ഒന്ന് ശുദ്ധീകരിച്ച് പോകുന്നതാണ് നല്ലതല്ലേ.
1: തീർച്ചയായിട്ടും
0: അത് വളരെ നല്ലൊരു കോട്ടാണ്. കാരണം ലോകത്തിന്റെ സൗന്ദര്യം എപ്പോഴും അത് കാണുന്ന ബോധത്തിന്റെ തെളിമയിലൂടെയാണ്. അപ്പം ഒരു കാഴ്ച കാണുമ്പോൾ ആദരയെപ്പോഴും ആദരയും ഞാനും ഒരേ കാഴ്ചകൾ കാണുമ്പോൾ നമ്മളെ രണ്ടുപേരുടെയും കാഴ്ചകൾ
1: വ്യത്യസ്തമായിരിക്കും.
0: അപ്പൊ ഒന്നിനെ നോക്കി കാണുന്നത് രണ്ട് രീതിയിലായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ വിഷൻസ് മാറും, നമ്മുടെ മനസ്സിലുള്ള വിഷൻ മിഷൻ ഇതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ ഒരു കാഴ്ച എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം, അത് ചെറുതാകാം വലുതാകാം മനുഷ്യ ജീവിതത്തിൽ. അപ്പം ഇന്ന് ഈ ദിനത്തിൽ അത്തരം ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ടാണ് ഞാനും ആദരയും ഈ ലൈവിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് അല്ലേ.
1: തീർച്ചയായിട്ടും നല്ലൊരു ശുഭ ചിന്ത തന്നെയായിരുന്നു. എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ നമ്മുടേതായ രീതിയിലായിരിക്കും ചിലപ്പോൾ ഫോക്കസ് ചെയ്ത് ചിന്തിക്കുന്നത്, പക്ഷെ മറ്റൊരാൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് രാവിലെ എണീറ്റിട്ട് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്നത് നമ്മുടെ ഒരു വിഷൻ അനുസരിച്ചാണ് അതിനൊരു ഭംഗി നമ്മൾ ആസ്വദിക്കുന്നത്.
0: അപ്പൊ നമ്മളിപ്പോ സപ്പോസ് ഒരു കാര്യം പറയുമ്പോൾ ആദരെ ഒരു കാര്യം, നമ്മൾ മഴ കാണുമ്പോൾ നമുക്കൊരു അതൊരു കർഷകരൊരു പ്രത്യാശയാണ് എപ്പോഴും ആ ഒരു മഴ. പക്ഷെ യാത്രക്കാരൻ എപ്പോഴും അതൊരു അസൗകര്യമാണ് അല്ലെ. ഒരു കവിക്കാണെങ്കിലോ അത് വലിയൊരു കവിതയാണ് അല്ലെ. ഇങ്ങനെ നമ്മൾ ഓരോ നമ്മുടെ കാഴ്ചകള് കാഴ്ചപ്പാടുകള്
1: അല്ലേ. ഞാൻ ലൈവിലൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഈ കാർമേഘം മൂടിക്കെട്ടുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരും, അയ്യോ മഴ പെയ്യും, ആ ഒരു ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ പലപ്പോഴും അങ്ങനെയാണെന്ന് പറയുമ്പോൾ ശ്രീലക്ഷ്മിയും പാർവതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒന്നുമില്ല മഴ പെയ്യാനായിട്ട് താരടക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അപ്പൊ അതാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഓരോ രീതികളും ആൾക്കാരും മനസ്സിലാക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത്.
0: അത് ആദരം പറഞ്ഞത് വലിയൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാർമേഘം മൂടി ഒരു ഒരു മൂടിക്കെട്ടിക്കിടക്കുന്ന ആ ഒരു ദിനത്തിൽ എന്തോ എവിടെയൊക്കെയോ നമ്മളൊരു നമ്മുടെ ഒരു സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തലപൊന്തി തുടങ്ങും അല്ലേ. അപ്പം നമ്മുടെ ആ അന്തരീക്ഷത്തിനനുസരിച്ച് നമ്മുടെ ആ മനസ്സിൻ്റെ വികാരങ്ങൾ മാറുന്നു എന്നുള്ളത് വളരെ. അപ്പം എല്ലാത്തിനും അന്തരീക്ഷത്തിനും മഴയ്ക്കും മനുഷ്യനും ഈ ലോകത്തിന് ആകമാനം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് വരുത്താൻ കഴിയുമെന്നുള്ളതാണ് അതിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്.
1: യെസ്, തീർച്ചയായിട്ടും നല്ലൊരു ശുഭചിന്തയോടുകൂടി നമ്മുടെ ലൈവ് നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓണം റിലേറ്റഡ് ആയിട്ടും ഇന്നലത്തെ ദിവസത്തിൽ മൻസൂർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു

0: മാത്രമല്ല നബിദിന ആഘോഷം കൂടി അല്ലേ. അപ്പൊ എല്ലാ ആഘോഷങ്ങളും നമ്മൾ മനോഹരമായിട്ട് തന്നെ നല്ല രീതിയിൽ ആഘോഷിക്കുക എന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരിലേക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് തന്നെ
1: കടക്കാം. നമ്മുടെ നമ്മളെപ്പോഴും പറയും തിരുവനന്തപുരത്തെ ഓണാഘോഷം വളരെ വലുതാണ്. നമ്മളെപ്പോഴും തിരുവനന്തപുരത്തേക്ക് നോക്കിക്കാണും, അവിടെ തലസ്ഥാനമായിരുന്നു. പക്ഷേ നമ്മുടെ കോർപ്പറേഷനും നമ്മുടെ മേയറും ഒക്കെ ഈ വൻ ഓണമാണ് നമുക്കായി ഓണാഘോഷമാണ് ഒരുക്കിയിരിക്കുന്നത്. കൊല്ലത്ത് വമ്പൻ ആഘോഷം എന്നാണ് പറയുന്നത്. കോർപ്പറേഷൻ നേതൃത്വത്തിലാണ് ഈ ഘോഷയാത്ര ഉൾപ്പെടെ 30 വരെ നീളുന്ന 11 ദിവസത്തെ ഓണാഘോഷമാണ് പറയുന്നത്. നഗരം എങ്ങും തന്നെ ദീപാലങ്കൃതമാക്കും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ DTPC നേതൃത്വത്തിലാണ് വലിയ വിവിധ സ്ഥലങ്ങളിലുള്ള കലാപരിപാടികളോടുകൂടിയാണ് കൊല്ലത്ത് ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ തയ്യാറെടുത്തോ, കൊല്ലം വിട്ടുപോകുന്നവർക്കൊക്കെ ടൂറാണ്. ഞങ്ങൾക്ക് അമ്മ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ അവിടെ ദൂരേക്ക് പോകണം.
0: ഞങ്ങൾ
1: നഷ്ടമായിരിക്കും.
0: മനോഹരായിട്ട് തന്നെയാണ് കൊല്ലം അലങ്കരിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഇപ്പോഴേ ആ ഓണത്തിന്റെ ആ ഒരു ധൃതിയിലേക്കും ആ ഒരു ആഘോഷത്തിലേക്കും നമ്മൾ കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അല്ലേ.
1: അതെ അതെ, ഒരുപാട് വിപുലമായ ഈ വർഷം വിപുലമായ പദ്ധതികളോടുകൂടിയാണ് കൊല്ലത്ത് ഓണം ആഘോഷിക്കുന്നത്. അപ്പം അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പത്രങ്ങളിലും ഒക്കെ മീഡിയാസിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൊല്ലമൊന്നും വിട്ടു പോകണ്ട. നമ്മുടെ കൊല്ലത്തെ ഈ വർഷത്തെ ഓണം എങ്ങനെയാണെന്നൊന്ന് നോക്കി കാണുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഞാൻ ആദരെ കുറേയധികം പേരോട് ഓണം അനുബന്ധിച്ച് ചോദിച്ചപ്പോഴൊക്കെ തന്നെ ഞങ്ങൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, ഞങ്ങൾ ഓണത്തിന് വിടില്ല, ഓണമാണ് ഞങ്ങൾ ടൂറിന് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനോടനുബന്ധിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു, ആദരെ അതൊരു നഷ്ടമല്ലേ നമ്മുടെ അല്ലേ. ചിലപ്പോൾ ഒരുപക്ഷേ അവർ പറയുന്നതിൽ അവർക്ക് അവരുടേതായ റീസൺ ഉണ്ടാകും, അവർക്ക് ആകെ ലീവ് കിട്ടുന്ന ആ ഒരു ദിവസമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് ഓണവിശേഷങ്ങളിലും അതിനോടൊപ്പം തന്നെ ഒരുപാട് അപ്ഡേറ്റ്സിലൊക്കെ ഇന്നൊരു പ്രധാനപ്പെട്ട ഡേ കൂടിയാണ് ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേയുടെ
0: പ്രാധാന്യം. അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റിയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവാണ്. അപ്പൊ വിശാഖനാൾ എന്ന് പറയുമ്പോ തന്നെ നീല നിറമാണ് അല്ലെ, നല്ലൊരു നാളാണ് അല്ലെ, നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു നാളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ നാളിലുള്ള ആൾക്കാരെങ്ങനെയാന്ന് എനിക്കറിയില്ല.
1: അപ്പൊ
0: അങ്ങനെ തന്നെയാണ് നമ്മുടെ ശ്രീലക്ഷ്മി നല്ലൊരു കുട്ടിയാണ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പൊ അങ്ങനെ ഇപ്പൊ അടുത്തിരിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ പറഞ്ഞേ പറ്റൂ. അപ്പൊ അങ്ങനെ ഈ നാളിന്റെ അല്ലെങ്കിൽ ഓണം റിലേറ്റ് ചെയ്ത് ഈ നാളിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുമ്പോൾ, ഓണനാളുകളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് നീല നിറമാണ് ഇത്. ഇവിടെ കൂടുതലും ആ ഒരു സമൃദ്ധി എന്ന രീതിയിൽ നമ്മൾ പറയപ്പെടുന്നത് കൂടുതലും നീല നിറത്തിലുള്ള അരളിയാണെങ്കിലും അതുപോലെ ശംഖുപുഷ്പമാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു ദിവസം നമ്മൾ കാണുന്നത്. ഇപ്പൊ പൂക്കളം വൃത്താകൃതിയിലേക്ക് മാറുന്നത് ഈ ഒരു ദിവസം തൊട്ടാണ് എന്നാണ്
1: കേട്ടത്.
0: വൃത്താകൃതിയിലേക്ക് പോകുന്നത് ഈ ഒരു ദിവസം.
1: പക്ഷെ നമ്മുടെ ഓണപ്പൂവില് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ഓണത്തെ കുറിച്ചൊക്കെ വലിയ ലൈവ് ഇവിടെ വരുന്നുണ്ട്. ഓണം അതായത് ഒരുപാട് അറിവുകളൊക്കെ തരുന്ന കുറേയധികം ലൈവ് ഒക്കെ നമ്മുടെ ഈ ഓണത്തിലുണ്ട്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും അത് കേൾക്കണം, നഷ്ടപ്പെടരുത്.
0: മാത്രമല്ല ഓണത്തിന്റെ വൈബില് ലൈവ് മാത്രമല്ല സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒരു സസ്പെൻസ് ആയിട്ട് നമ്മളിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഓണം നമ്മളിങ്ങ് എടുക്കുകയാണ് അല്ലേ.
1: ആദരെ ഒരു കാര്യം കൂടെ പറയാൻ വന്നത് എന്താ വെച്ചാല്, നമ്മുടെ നാട്ടിൻപുറത്തെ ഓണത്തിന്റെ ഇടയിൽ ഈ ശംഖുപുഷ്പം എന്ന് പറയുന്ന പൂവിന് വളരെ അതിപ്രാധാന്യമുണ്ട്. അപ്പൊ നമുക്ക് പൂക്കൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ നാട്ടുപൂക്കൾ അതൊക്കെ വെച്ചിട്ട് ഓണത്തിന് അത്തപ്പൂക്കൾ ഇടുമ്പോൾ ശംഖുപുഷ്പം തീർച്ചയായും അതിലൊരു പൂവാണ്. അപ്പം അത് ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ശംഖുപുഷ്പത്തിനെ കുറിച്ചിട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ അറിവുകളും കൂടി വന്നതോടുകൂടി അതിന്റെ ഗ്രാഫ് ഉയരുകയാണ്. അത് പക്ഷെ നമ്മളൊക്കെ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിലും ഇപ്പോഴും തന്നെ വേലിപ്പടർപ്പുകളിലൊക്കെ ഇങ്ങനെ ശംഖുപുഷ്പം കിടക്കുമ്പോൾ പുച്ഛത്തോടെ ഒന്നും ഇനി ഒട്ടും നോക്കണ്ട, അതിന്റെ കോഫിയും അതിന്റെ ടീയും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു.
0: ശംഖുപുഷ്പം വളരെ പ്രധാനപ്പെട്ട ഒരു പുഷ്പമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശംഖുപുഷ്പം. അപ്പൊ ഇന്നത്തെ ദിവസം വിശാഖ നാളില് 4 ടൈപ്പുള്ള നീല നിറങ്ങളാണ് പൂക്കളത്തിൽ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അരളി, ശംഖുപുഷ്പം, കോളാമ്പി, ബാൽസ്യം എന്ന ഈ 4 കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പൊ മനോഹരമായിട്ടുള്ള ഈ വിശാഖ നാളില് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്ന രീതിയിൽ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സോങ് നമുക്ക് കേട്ടാലോ.
1: തീർച്ചയായിട്ടും
0: ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ തിരികെ എത്തുമ്പോൾ നല്ലൊരു കുസൃതി ചോദ്യം ഉണ്ട്, ആർക്കും പറയാൻ സാധിക്കാത്ത. യെസ്, അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലൈവ് ചാറ്റ് ഷോയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം രജനി ചേച്ചിയാണ്. നമ്മളിങ്ങനെ രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സോങ് കൊടുത്തു വിശാഖനാളില്. ഇന്ന് ശ്രീലക്ഷ്മിയുടെ ജന്മനാളാണ്, അല്ലേ?
4: നക്ഷത്രമാണ്.
3: അപ്പോൾ തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി വളരെ സ്പെഷ്യൽ ഡേ കൂടിയാണ് ഇന്ന്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജന്മനാളാണ് ഇന്ന്, അല്ലേ?
4: തീർച്ചയായും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പാട്ടൊക്കെ വളരെ ഇഷ്ടമായി എന്ന് തോന്നുന്നു. എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കും, എന്നാലും ഞങ്ങളോടൊപ്പം ഒരു കുറച്ച് സമയം കൂടി ചെലവഴിക്കുക. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ. നമ്മുടെ ശ്രീ ഇങ്ങനെ ഇന്ന് കയറി വന്നപ്പോഴേ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് വന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയപ്പം എനിക്കപ്പോഴും മനസ്സിലായി
3: എന്തോ ഒരു
4: പ്രത്യേകതയുണ്ടെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിശാഖ നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് പേരുണ്ട് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന വിശാഖം നക്ഷത്രത്തിൽ. അവർക്ക് എല്ലാവർക്കും റേഡിയോ സാന്ത്വനത്തിന്റെ വകയായിട്ട് ജന്മനാള ജന്മദിനം ആഘോഷിക്കുകയാണ്. അപ്പം ഇന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലെ. ആദരെ ഇങ്ങനെ പറഞ്ഞിരുന്നു, നല്ലൊരു ഒരു കുസൃതി ചോദ്യം, ആർക്കും ഉത്തരം കണ്ടുപിടിക്കാൻ
3: പറ്റാതെ.
4: അതെ അതെ. എന്നാലും എനിക്ക് പറയാനുള്ളത് അങ്ങനെ പറയണ്ട, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നല്ല വിജിലന്റ്, നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള,
3: അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ആർക്കും പറയാൻ പറ്റില്ല.
4: അവരിങ്ങനെ റെഡിയായി ആദരയുടെ ചോദ്യം കേൾക്കാനായിട്ട്
3: കാത്തിരിക്കും. അവരിങ്ങനെ പേപ്പറും പേന എടുക്കുമ്പോ ഇതായിരുന്നു ചോദ്യം. അപ്പൊ എന്തായാലും ഇന്നത്തെ ചോദ്യം നമുക്കിങ്ങ് ചോദിക്കാം. എല്ലാവരും ആഘോഷത്തിന്റെ തിരക്കിലായിരിക്കും എങ്കിൽ കൂടി നമ്മുടെ ഇന്നത്തെ ചോദ്യം, ഇത്തിരി നേരത്തിലെ ചോദ്യം ഇതാണ്. മാത്സ് ഇഷ്ടമാണോ രജൻ ചേച്ചിക്ക്?
4: മാത്സ് ഇഷ്ടമല്ല.
3: ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല. ഞാൻ ചില സമയത്ത് മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് ബോർഡിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയിരിക്കും, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവാറില്ല. ഞാൻ പക്ഷെ സാറ് വിചാരിക്കും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ, പക്ഷെ ഞാൻ എനിക്കൊന്നും മനസ്സിലാവില്ല.
4: നമ്മുടെ ചാക്കോ മാഷിനെ

0: കാര്യമാണ് അല്ലെ, കണക്കുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു.
1: അപ്പൊ ഇന്ന് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മാത്സ് ഇഷ്ടപ്പെടുന്നവർ കാണും, ഇഷ്ടപ്പെടാത്തവർ കാണും, അങ്ങനെ എല്ലാവരും ഓൾമോസ്റ്റ് അങ്ങനെ പോകണം. പക്ഷെ എങ്കിലും കുറച്ച് കുറച്ച് ആവുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ലൈഫുമായിട്ടും കൂടെ അല്ല ജീവിതമായിട്ടും കൂടെ കണക്റ്റഡ് ആണ് മാത്സ് എന്നുള്ളത്. അപ്പൊ ഈ മാത്സിലുള്ള രണ്ട് അവയവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യമല്ല കുസൃതി ചോദ്യം.
0: മാത്സിനുള്ളിലെ രണ്ട് അവയവങ്ങൾ, ജീവനുണ്ടോ മാത്സിന് അല്ലേ?
1: അതെ, ഇന്നത്തെ മാത്സിന് ജീവനുണ്ട്.
0: ചിന്തിച്ചോളൂ, ആതിര ഭയങ്കര കടുകട്ടി ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഈസി ആണ്.
1: നമ്മുടെ ചാക്കോമാഷി പറയാറില്ലേ, മാത്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ സ്പന്ദനമാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ജീവനുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇന്നത്തെ ദിവസം മാത്സിന് ഇച്ചിരി നല്ല രീതിയിൽ ജീവനുണ്ട്. അപ്പൊ രണ്ട് അവയവങ്ങളും മാത്സിനുണ്ട്. ഇത് ഏതാണ്, ഇത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. രജനി ചേച്ചി, എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, കാര്യം ആദ്യം തന്നെ ക്ലൂ കൊടുക്കും. അതുകൊണ്ട് ചേച്ചി ഇതിനെ പറ്റി ഒന്നും ഇപ്പൊ വേണ്ടിയില്ല.
0: എനിക്കുള്ളൊരു പഴിയാണ് റേഡിയോ സാന്ദ്രത്തിൽ ഞാൻ എല്ലാ ഇതുകളും പൊട്ടിച്ച് കളയും സർപ്രൈസ്.
1: സത്യം പറഞ്ഞാല് ചേച്ചി അത് അവര് പെട്ടെന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ്.
0: പക്ഷെ ഇന്ന് ഞാൻ പറയില്ല, കാരണം എന്താ വെച്ചാൽ ഇത് നിസ്സാരമായിട്ട് മാത്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാൻ പറ്റും. നമ്മുടെ ശ്രോതാക്കളൊക്കെ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ശ്രോതാക്കളുണ്ട്. അപ്പം നമുക്ക് ഒരു ചൊല്ല് തന്നെയുണ്ട്, വിത്തൗട്ട് മാത്സ് നമുക്ക് നിലനിൽപ്പ് എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആതിരെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ ശ്രോതാക്കളെ.
1: കാര്യം നിസ്സാരമാണെന്ന് എനിക്കറിയാം. ഇപ്പം നിസ്സാരം എന്ന രീതിയിൽ നമ്മുടെ ശ്രോതാക്കളെല്ലാം ടപ്പ് ടപ്പേന്ന് മെസ്സേജ് വരും. അപ്പം ഇന്ന് ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് നമുക്കൊന്ന് നോക്കിക്കാണാം
0: അല്ലേ.
1: അപ്പൊ നമുക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ജന്മദിനം അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്, നല്ലൊരു ദിവസമാണ്. അപ്പൊ നമ്മുടെ റേഡിയോയുടെ ഭാഗമായിട്ട് നമ്മുടെ റേഡിയോ കുടുംബത്തിലെ ഒരു വ്യക്തി കൂടിയായിട്ടുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവിന്റെ കൂടി ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ഒരു മെസ്സേജ് ഞാൻ വായിക്കാൻ പോവാണ്. ഗുഡ് മോർണിംഗ് രജനി, ഗിരീഷ്, ആതിര, ഞാൻ മുളങ്കടകത്തിൽ നിന്ന് ഷീജയാണ്. ഇന്ന് എന്റെ മകൾ അഞ്ജലിയുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ഒരാളാണ്. അപ്പൊ അഞ്ജലി കുട്ടിക്ക് ഒരു നല്ലൊരു ജന്മദിനം.
0: നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ എല്ലാവരുടെയും പേരില് ഒരു പ്രത്യേക വളരെ പ്രത്യേകതയുള്ള ഒരു ജന്മദിനം ആശംസിക്കുകയാണ്.
1: തീർച്ചയായിട്ടും ഇന്ന് അടിപൊളിയായിട്ട് അത് ആഘോഷിക്കട്ടെ, നല്ലൊരു ദിവസത്തിന്റെ രീതി തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അഞ്ജലിക്ക് അമ്മയുടെയും അപ്പന്റെയും മഞ്ജരിയുടെയും ആശംസകൾ എന്ന രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്നൊരു വിഷു വന്നിട്ടുണ്ട്. കൂടാതെ ആർ ജെ ശ്രീലക്ഷ്മിക്കും എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ. അപ്പൊ ജന്മ നാളാണ് ശ്രീലക്ഷ്മിയുടെ, അപ്പൊ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ മകൾക്കും മകൾ അഞ്ജലിക്കും ആർ ജെ ശ്രീലക്ഷ്മിക്കും വേണ്ടിയിട്ട് പുഞ്ചിരി തഞ്ചും എന്ന സോങ്, നല്ലൊരു സോങ് ആണ്. അപ്പൊ ആ ഒരു പാട്ട് വെച്ച് തരണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന്
0: തന്നെ.
1: നിസ്സാരമായ ഒരു ചോദ്യമായി ഇപ്പൊ എന്ത് ചെയ്യാനാണ്, ഇതിനും റിസേർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാനും പ്രീതി ടീച്ചർ അതിന്റെ പണിപ്പുരയിലാണ്.
0: നിങ്ങൾ രണ്ടാളും പ്രീതി ടീച്ചറും ആതിരയാണ്. ഈ കുസൃതി ചോദ്യത്തിന്റെ ആൾക്കാർ ഞാൻ ശുഭചിന്തയുടെ ശുഭദിനത്തിന്റെ ആളാണ്. ആതിരെ ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ ഓണവുമായിട്ട് ചിങ്ങ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ജന്മനാളൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് എനിക്കിപ്പോ തോന്നല്ലേ.
1: ഭയങ്കര ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോ അതൊരു പ്രത്യേക സന്തോഷമാണ്.
0: അതെ അതെ,
1: നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സൈരന്ത്രി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ശ്രീലക്ഷ്മി ചേച്ചി, ലവ് യു സോ മച്ച്, വിഷിംഗ് യു ഓൾ ദ ഹാപ്പിനെസ് എന്ന രീതിയിൽ നമ്മുടെ ശങ്കരിക്കുട്ടി എന്ന് നമ്മൾ വിളിക്കുന്ന സൈരന്ത്രി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്, നമ്മുടെ പ്രോഗ്രാം ലിസൺ ചെയ്യുന്നുണ്ട്, ശ്രീലക്ഷ്മിക്ക് വിഷ് കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചോദ്യം നിസ്സാരമായതിൻ്റെ വിഷമത്തിൽ ഞാൻ കുറച്ചു നേരം ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ചേച്ചി ഇനി അപ്ഡേഷൻസ് പറഞ്ഞോളൂ.
0: അതെ, ഇന്ന് നാഷണൽ റേഡിയോ ഡേ ആണ് അല്ലെ. അപ്പം നമുക്ക് ആ ഒരു അതിനെ മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല ഒരിക്കലും. ഏകദേശം ഇങ്ങനെ ആശയവിനിമയത്തിനും സംസ്കാരത്തെയും ഒക്കെ രൂപപ്പെടുത്തിയ ശക്തമായ ഒരു മാധ്യമത്തെ ആഘോഷിക്കുന്നതിനായി എല്ലാ ഓഗസ്റ്റ് 20-നും ദേശീയ റേഡിയോ ദിനം ഡേ ആഘോഷിക്കുകയാണ്. വാർത്തകളൊക്കെ മുതൽ സംഗീതം വരെ ഇങ്ങനെ നിരവധി എൻ്റർടൈൻമെൻ്റ് കാര്യങ്ങളും ഒക്കെയായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളെ അത് അറിയിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ റേഡിയോ ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ റേഡിയോ സ്റ്റേഷനും നമുക്കൊരു ട്യൂണൊക്കെ ഉണ്ടാവും. റേഡിയോ സ്റ്റേഷന് ഒരു ട്യൂണുണ്ട് അല്ലെങ്കിൽ അത് അതുമായിട്ട് നമ്മൾ ഈ റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കളുടെയൊക്കെ മികച്ച ഓർമ്മകൾ, അവരുടെ കുറേയധികം അനുഭവങ്ങളൊക്കെ നമ്മൾ അപ്പം ഇന്ന് ഈ ദിനത്തിൽ ഈ ഒരു ദിനം പങ്കുവയ്ക്കുന്നത്

0: ോടൊപ്പം തന്നെ നിങ്ങൾക്ക് റേഡിയോയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്, എങ്ങനെയാണ് റേഡിയോയെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ റേഡിയോ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് മെസ്സേജുകളൊക്കെ അയക്കൂ. 8848558785 എന്ന നമ്പറിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണല്ലേ.
1: അപ്പോൾ തീർച്ചയായിട്ടും റേഡിയോ എന്ന് ഉള്ളത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വികാരമായിട്ട് തന്നെ ഇന്ന് നിലനിൽക്കുകയാണ്. നമ്മൾ ചെറിയൊരു പ്രായത്തിൽ, നമ്മുടെ ഒരുപാട് നാളുകൾക്ക് മുൻപ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ 1927 ആദ്യമായിട്ട് റേഡിയോ പ്രക്ഷേപണം വന്ന് തുടങ്ങിയത്. ആ ഒരു തുടക്കം മുതൽ പിന്നീട് പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. പിന്നെ ആ ഒരു റേഡിയോ പ്രക്ഷേപണത്തിനും FM സ്റ്റൈലിലേക്കും പോഡ്കാസ്റ്റിലേക്കും ഒരുപാട് വൈവിധ്യങ്ങൾ മാറുകയുണ്ടായി അല്ലേ. ഇന്ന് കാണുന്ന ഒരു റേഡിയോ എന്ന് പറയുന്നത് ശബ്ദം മാത്രമല്ല, പണ്ട് നമ്മൾ കണ്ടിരുന്ന പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഇന്ന ആളെന്ന് പറയുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ് അയാളുടെ ശബ്ദം. പക്ഷെ ഇന്ന് അവരുടെ മുഖം കൂടി ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: അതിന് നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ റേഡിയോ കേൾക്കുമ്പോഴെങ്ങനെയാണ് ഈ തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ ഇങ്ങനെ നമ്മിലേക്ക് എത്തുന്നത്, ഇത് എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത്? നമുക്ക് ഒരുപാട് കൗതുകകരമായ കാര്യങ്ങളായിരുന്നു ചെറുതിലെ. അപ്പം നമുക്കിന്ന് ഗൂഗിൾ ചെയ്ത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറ്റില്ല, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കൗതുകത്തിൻ്റെ കാഴ്ചപ്പാടുകളുമായി നമ്മളിലേക്ക് എത്തിയ ഒരു മാധ്യമം ഒരാശയവിനിമയത്തിൻ്റെ ഉപാധി എന്നുള്ള നിലയിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു റേഡിയോ. അതിന് ഇന്നും വളരെ നൊസ്റ്റാൾജിക്കായിട്ട് നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. നമ്മൾ അവരുടെയൊക്കെ ഇഷ്ടം നമ്മളിങ്ങനെ പറയും, നമ്മൾ റേഡിയോ ആണോ, റേഡിയോ ആണോ, ആ കേൾക്കുമ്പം ഒന്നും കൂടി എടുത്ത് നമ്മളോട് ചോദിക്കും അല്ലേ, ആണോ റേഡിയോ ആണോ. അപ്പം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ റേഡിയോയോടുള്ള ഒരു അടങ്ങാത്തൊരു സ്നേഹം ഇന്നും ഉണ്ട്.
1: തീർച്ചയായിട്ടും അതിങ്ങനെ കാലാതീതമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, നിറങ്ങൾ കൂടുന്തോറും അതിനും ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കകാലത്ത് ദൂരദർശൻ ടൈപ്പിൽ ഒരു സ്ട്രെയിറ്റ് രീതിയിൽ പോവുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് കൊമേഴ്ഷ്യൽ സ്റ്റൈലിലുള്ള റേഡിയോ പ്രക്ഷേപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 23 നാഷണൽ നമ്മുടെ ഇവിടെ ആഘോഷിക്കുന്നത്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള റേഡിയോ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. എന്തായാലും റേഡിയോ എന്നുള്ളത് എല്ലാവർക്കും ഒരു വികാരം തന്നെയായിട്ട് നിലനിൽക്കുകയാണ്. അത് മനോഹരമായിട്ട് തന്നെ നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ. യെസ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു വികാരം മാത്രമല്ല, പ്രൊഫഷൻ വിത്ത് പാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പം അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തകൃതിയായിട്ട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ക്ഷീണം തീർക്കാൻ വേണ്ടി ആരെങ്കിലും തെറ്റുത്തിരി അയച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പം നമ്മുടെ വനജാമയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൊച്ചുമോളുടെ നാള് വിശാഖമാണ്, അടുത്ത മാസമാണ് ജന്മദിനമായിട്ട് അതായത് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ വനജാമയുടെ ഉത്തരം എന്ന് പറയുന്നത് ഹൃദയം നാഡി ഇതാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വനജാമ കുസൃതി ചോദ്യമാണ്, അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഒരു ട്രിക്കിൽ അത് പറയുന്നു.
0: ആതിരയുടെ മുഖത്തെ
1: സന്തോഷം വനജാമയാണ് എന്നെ എന്താ ശീലിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ 11 ശേഷം പക്ഷെ കറക്റ്റ് ആൻസർ വനജാമ അയക്കണം കേട്ടോ. അപ്പൊ എനിക്ക് സന്തോഷമാണ്. അപ്പൊ വനജാമയ്ക്ക് നല്ലൊരു ദിവസം നേരാണ്. ഹൃദയവും നാഡി എന്നുള്ളതൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഹൃദയത്തിന്റെ സ്പന്ദനമാണ് അങ്ങനെയൊക്കെ മാക്സ് പറയുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനല്ല, കുസൃതി റിലേറ്റഡ് ആയിട്ടാണ്. മാക്സിന്റെ കണക്കിന്റെ രണ്ട് അവയവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കുസൃതി ചോദ്യത്തിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാവരും കറക്റ്റ് ആൻസറും തെറ്റുത്തരമൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ശ്രീലക്ഷ്മിക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചരിക്ക് വേണ്ടിയിട്ടും ഒരു സോങ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നല്ലൊരു പാട്ടാണ്. ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്തിയാലോ.
0: തീർച്ചയായും
1: നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളു.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സമയം 10 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
6: ഞാൻ രജനി ഗിരീഷ്,
0: നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിയാണ്.
6: പിറന്നാൾ ആഘോഷിക്കുന്ന
0: ഒരുപാട് പേര് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബീന ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ശ്രീകുട്ടിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. യെസ്. അപ്പോൾ അടുത്തത് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ലക്ഷ്മി ചേച്ചി അയച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് രജനി മാം ആൻഡ് ആതിര ചേച്ചി, ഐ എം വിഷിംഗ് ശ്രീലക്ഷ്മി ചേച്ചി വണ്ടർഫുൾ ഹാപ്പി ബർത്ത്ഡേ. സമിത ആണ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് സമിത, നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീലക്ഷ്മി ആ വിഷ് എന്തായാലും നമ്മൾ

0: ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്.
1: ആദ്യം എന്റെ കണ്ണുകളിൽ ഇങ്ങനെ മെസ്സേജ് വായിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കളോടുള്ള ഒരു സ്നേഹമായിരിക്കാം. കണ്ണ് പെട്ടെന്ന് ഇങ്ങനെ പ്രകാശപൂരിതമായിട്ട് തെളിഞ്ഞ് ചിരിയോടുകൂടിയാണ് ആദരെ ഇങ്ങനെ മെസ്സേജ്.
0: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മുടെ ലൈവ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
1: എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റാര ആർജേസിനേക്കാളും കൂടുതൽ രസകരമായിട്ട് മെസ്സേജുകൾ ഇങ്ങനെ ശ്രോതാക്കളിലേക്ക് വായിക്കുമ്പോൾ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ആള് ആതിരയാണ്. അപ്പൊ എന്നെ എന്നെ ഒരു താക്കീതോടുകൂടി
0: നോക്കുന്നുണ്ട്,
1: നോക്കുന്നുണ്ട്, വേണ്ട ആതിര പ്രമോഷൻ വേണ്ടെന്ന് പറയുന്നത്.
0: അപ്പൊ നമ്മുടെ മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹലോ നമസ്കാരം, ഞാൻ മൻസൂർ. ഓണത്തെ വരവേറ്റുകൊണ്ട് എല്ലാവരും ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എന്ന രീതിയിൽ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു ടേപ്പ് റെക്കോർഡറും അതുപോലെ തന്നെ റേഡിയോയുടെ ഒരു പിക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ റേഡിയോ ദിനം
1: പറഞ്ഞു.
0: തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. റേഡിയോ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ഷീജ ചേച്ചി പറഞ്ഞിരിക്കുന്നു, റേഡിയോ കുഞ്ഞിലേ മുതലേ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും ആ ഒരു അതിനൊരു ഉപകരണമായിട്ട് മാത്രമല്ല കാണുന്നത്, അവരുടെ ഒരു ഹൃദയത്തോട് ചേർന്ന് നിർത്തുകയാണ് അവരുടെ വികാരങ്ങളാണെങ്കിലും. ഇപ്പൊ നമ്മള് ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അടുക്കളകളിലെ കൂട്ടുകാരികളാണ് പലരുടെയും. ഇപ്പൊ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയ്യോ പച്ചക്കറി അരിഞ്ഞാണല്ലോ എന്ന് വിചാരിക്കുമ്പോ പെട്ടെന്ന് തന്നെ പാട്ട് കേൾക്കുമ്പോ സന്തോഷമാണ്. അപ്പൊ അവര് ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി നേരത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ അപ്ഡേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുക അല്ലെ, നിങ്ങളെ ഹാപ്പി ആക്കുക.
1: അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഇന്നത്തെ ദിവസങ്ങളുടെ പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ടാ പോകുന്നത്. ആതിരെ നമ്മുടെ ഇപ്പം പെട്ടെന്ന് റേഡിയോ വെച്ച് കയറുന്ന ഒരാൾക്ക് ആതിരയുടെ കുസൃതി ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചോദ്യം ഒന്നുകൂടെ അങ്ങ് ചോദിച്ചു.
0: സാർ ചോദിച്ചു കഴിഞ്ഞു ചോദ്യം എന്താണ്. അപ്പൊ ഇന്നത്തെ ചോദ്യം വളരെ ടഫായിട്ടുള്ളൊരു ചോദ്യമാണ്, പിന്നെയും പറയാം. അങ്ങനെയല്ല, സിമ്പിളാണ്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യം ഇതാണ്, മാത്സിലെ രണ്ട് അവയവങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ചോദ്യം. നമ്മുടെ വനജാമ പറഞ്ഞിരിക്കുന്നത് നാഡി ഹൃദയം എന്നൊക്കെയാണ്. അത് സ്ട്രെയിറ്റ് ആയി പോയി വനജാമ. എന്റെ ഒരിക്കലും ഹൃദയമല്ല മാത്സ്, എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അതെ, അപ്പൊ എന്തായാലും മാത്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. യെസ്, അപ്പൊ ഇന്നത്തെ കുസൃതി ചോദ്യം മാത്സ് റിലേറ്റഡ് ആണ്. മാത്സിലെ രണ്ട് അവയവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ, അയക്കണം വാട്സപ്പ് നമ്പർ 8848558785.
1: ആതിരെ, ഇന്ന് ഒരുപാട് ദിനങ്ങളുടെ പ്രത്യേകതയൊക്കെ നമ്മളിങ്ങനെ പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു ദിനം കൂടി ഇന്നുണ്ട്. ഡാഫഡിൽസ് എന്ന് കേൾക്കാത്തവർ, എനിക്ക് തോന്നുന്നു നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് വ്യക്തികളൊക്കെ അത് പഠിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഡാഫഡിൽസ് എന്ന വില്യം വേഴ്സ്വർത്തിൻ്റെ ആ ഒരു പോയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നമ്മുടെ വസന്തകാലത്ത് ഇങ്ങനെ ആദ്യം വിരിയുന്ന ഒരു പുഷ്പം എന്ന നിലയിലാണ് വേഴ്സ്വർത്ത് വളരെ മനോഹരമായിട്ട് ഡാഫഡിൽസ് കൃതി. ഈ കേൾക്കുന്ന ഒരുപാട് പേര്
0: പഠിച്ചിട്ടുണ്ടായിരിക്കും.
1: ക്യാൻസർ, അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഡാഫഡിൽസ് എന്ന് പറയുമ്പോൾ ക്യാൻസറിനെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമാണ് ഡാഫഡിൽസ്. അതായത് ക്യാൻസർ ഗവേഷണ ചികിത്സാ രീതികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആ ഒരു ഗവേഷണ തലങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒരു അത് അതിന്റെ പ്രതീകാത്മക പുഷ്പം എന്ന നിലയിൽ ഡാഫഡിൽസ് ആ ക്യാൻസറിനെതിരായ ഒരു പോരാട്ടത്തിന്റെ പ്രതീകം മായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള കുറേ അധികം നമുക്ക് നമ്മളൊക്കെ പഠന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം വില്യം വേഴ്സ്വർത്തിന്റെ ഒരു കൃതി കൂടിയാണ് ഡാഫഡിൽസ് എന്ന് പറയുന്നത്.
0: ഈ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യാശ എന്ന രീതിയിലാണ് ഈ ഒരു പുഷ്പത്തെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലെ മഞ്ഞ നിറം എന്നുള്ളത് നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി എന്നുള്ളതാണ് പറയപ്പെടുന്നത്.
1: അല്ലെങ്കിലും മഞ്ഞ ചില നല്ല നമ്മളിലേക്ക് ചില അപ്പം ഭയങ്കര പ്രത്യാശയുടെ കിരണങ്ങൾ പൊഴിക്കുന്ന മഞ്ഞ പൂക്കൾ, മഞ്ഞ നിറം, ചില മഞ്ഞകൾ ഒക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര പ്രതീക്ഷകൾ നൽകുന്ന ഒരു നിറം കൂടിയാണ് മഞ്ഞ് അല്ലേ.
0: തീർച്ചയായിട്ടും ഇതുപോലുള്ള മാറാ രോഗങ്ങൾ അല്ലെങ്കിൽ വലിയ രോഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു സമാധാനം എന്നുള്ള രീതിയിൽ ഈ ഒരു പുഷ്പത്തെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം. അങ്ങനെയുള്ള വ്യക്തികൾ വരെ ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. ക്യാൻസർ പേഷ്യൻസിന് ഒരു കൈത്താങ്ങായിട്ട് നിലനിൽക്കുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അപ്പൊ അതുകൂടി നമുക്ക് ഈ ഒരു ദിവസം എടുത്തു പറയേണ്ടിയിരിക്കുന്നത്.
1: നമ്മള് ഇങ്ങനെ ഓണനിലാവും ഓണപ്പൂവിളിയും ഓണ ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ ഒരുപാട് പേര് ഓണത്തിന്റെ ആ ഒരു ആഘോഷങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ആശുപത്രി

0: രാത്രിക്കിടക്കയിലുള്ളവർ, പിന്നെ വിദേശത്ത് ഇരിക്കുന്നവർ, പിന്നെ ചില റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് പലയിടങ്ങളിൽ നിൽക്കുന്നത്, പിന്നെ ബഹിരാകാശത്ത് ഗവേഷണത്തിനായിട്ട് പോയിട്ടുള്ളവരുണ്ട്, പിന്നെ നമ്മുടെ രാജ്യത്തെ കാത്തുകൊണ്ട് ഇരിക്കുന്ന നമ്മുടെ ജവാന്മാർ, പ്രിയപ്പെട്ട ജവാന്മാരുണ്ട്, പിന്നെ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ ഒന്നും ഭാഗമാകാതെ അവർക്കൊക്കെ ഓർമ്മയിലൊരു നല്ലൊരു നൊസ്റ്റാൾജിക് ഇത് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും എല്ലാവരുടെ മനസ്സിലും ഓണം ഒരു പ്രതീക്ഷയുടെ ഒരു പൂവിളിയുമായി എത്തുന്ന ഒന്ന് തന്നെയാണ്. ആതിരെ, ഒരു കാര്യം ആതിരയോടൊന്ന് ചോദിച്ചു, ഞാൻ ചോദിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ആതിര ചിരിച്ചു കഴിഞ്ഞു
1: എന്നതാണ്.
0: അതെ, നമുക്ക് നമ്മുടെ ഓണത്തിൻ്റെ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ, അതായത് അടുക്കളയിൽ വളരെ രസകരമായി നമുക്ക് നമ്മൾ നേരിട്ട ചില പ്രതിസന്ധികളുണ്ടൊക്കെ ഉണ്ട്. നമ്മൾ ചിലയിടങ്ങളിലൊക്കെ ചില ഐറ്റം ഒക്കെ കണ്ടിട്ട് നമുക്ക് ഒന്ന് അനുകരിക്കാമെന്ന് തോന്നിയിട്ട് അപ്പം അപ്പോഴേ അമ്മ പറഞ്ഞു തുടങ്ങും, വേണ്ട അടുക്കള വൃത്തികേടാക്കാനായിട്ട് ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗവേഷണ ത്വര. അതുകൊണ്ട് നമ്മൾ അടുക്കളയിൽ കയറിയ ഒരുപാട് പേരുണ്ടാകും. പിന്നെ രസകരമായ ചില കൈപൊള്ളിയ നിമിഷങ്ങൾ, ചില ചുണ്ടു പൊള്ളിയ നിമിഷങ്ങൾ, അതൊക്കെ നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കാണും. അപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരുപാടുണ്ടാകും. പക്ഷെ ആതിരയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ അതിനു പിന്നെ ആതിരയ്ക്ക് എന്താണ് രസകരമായത്?
1: അതായത് ഈ ഓണ റിലേറ്റഡ് ആയിട്ടുള്ളതല്ല കാര്യം എന്ന് വെച്ചാൽ, അടുക്കളകളിൽ ഞാൻ ചെറുതിലെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ പാചകത്തിലേക്കൊന്നും കടക്കാറില്ല,
0: ഇതുവരെയും ഇല്ല.
1: ഇപ്പൊ ഉണ്ട്, ഇപ്പൊ പരീക്ഷണങ്ങളുടെ ഉസ്താദാണ് ഞാൻ. യൂട്യൂബ് ആണ് എന്റെ ഏറ്റവും വലിയ, ഇപ്പൊ റേഡിയോ സ്റ്റേഷൻ പാരുടെയും കൂട്ടുകാരിയാണെങ്കിൽ യൂട്യൂബ് ആണ് പാചകത്തിൽ എന്റെ ഗുരു. ഞാൻ, എനിക്ക് എന്താ പറഞ്ഞാന്ന് വെച്ചാൽ, അമ്മയും അച്ഛനും, അതായത് അമ്മയും ചേച്ചിമാരും ഒക്കെ പറഞ്ഞു തരുന്ന ചെയ്യുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല.
0: കാര്യങ്ങളൊക്കെ ചില നിമിഷം വെളിപ്പെടുന്നു.
1: അതെ, അപ്പൊ പറഞ്ഞു തരുമ്പോ എനിക്കത് മനസ്സിലാവത്തില്ല. ഞാനത് യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യും. അപ്പൊ ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ ഇപ്പൊ സാമ്പാറിലാണെങ്കിലോ അങ്ങനെ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഇരകളാവുന്നത് ഇവിടുത്തെ റേഡിയോയില് നമ്മുടെ ടീം മെമ്പേഴ്സാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഓണർ റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ ചെറിയ കാലഘട്ടത്തിൽ ഇപ്പം അമ്മ അടുക്കളകളിലൊക്കെ നിന്ന് വളരെ ധൃതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പടമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അത് ചൂടോടെ എടുക്കുമ്പോൾ സമയത്ത്, ഇങ്ങനെ കടിക്കുന്ന സമയത്ത് അതിനകത്ത് എണ്ണയുണ്ടല്ലോ, അത് കുതിർന്ന് എൻ്റെ ഈ ഓണ നിമിഷങ്ങളിൽ ഭയങ്കര, ഒരു ഓണം എൻ്റെ ഒരു 5th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു, ആ ഒരു ഓണം കൊളമായത് ഈ പപ്പടത്തിന്റെ കൊതി കാരണമാണ് ചൂടെണ്ണ പോയി. അതെ, ആ ഒരു ഓർമ്മ ഞാൻ ഒരിക്കലും മറക്കില്ല.
0: അതുപോലെ തന്നെ അതിനെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കും ഉണ്ടല്ലോ ഓണത്തിൻ്റെ ഒരു രസകരമായ ഓർമ്മയെന്ന്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ നമ്മൾ ഓണമായിട്ട് ബന്ധപ്പെട്ടൊരു പറയുന്നൊരു വാക്കാണ് ഉരുളക്കുപ്പേരി എന്നിങ്ങനെ പറയും അല്ലേ. അപ്പം നമ്മൾ വേറൊരു കാര്യം കൂടെ ഞാൻ പങ്കുവയ്ക്കാം. നമ്മുടെ പാലക്കാട്ടുകാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഉപ്പേരി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വിചാരിക്കും നമ്മൾ ഓണത്തിന് ഉപ്പേരി ഒന്നും എനിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചിപ്സ്, ചീട ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ പാലക്കാട് ഉപ്പേരി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മെഴുക്ക് പുരട്ടിയില്ലേ, അതിനാണ് അവർ ഉപ്പേരി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസം കുറച്ച് ഉപ്പേരി ഇതായോ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നാട്ടിലെ നമ്മുടെ അച്ഛൻ പയറൊക്കെ കൊണ്ടുള്ള ഉപ്പേരി, ഇപ്പോഴും ഞാനങ്ങ് അതിലോട്ട് ആവുകയാണ്. നമ്മുടെ ഇത് പറയത്തില്ലേ, നമ്മൾ മെഴുക്ക് പുരട്ടി, അതാണ് അവർ ഉപ്പേരി എന്ന് പറയുന്നത്. അതൊന്നും അല്ല രസം. ഞാൻ എൻ്റെ ഒരു എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ നമ്മുടെ കളിയടയ്ക്ക എന്ന് പറയുന്ന ഒരു ചീട എന്നാണ് പാലക്കാടുകാർ അതിനെ പറയുന്നത്, അതുണ്ടാക്കാനും എനിക്കത് പൊട്ടിത്തെറിക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ കടിച്ചാൽ പൊട്ടാത്ത നമ്മുടെ ഈ സ്വാദിഷ്ടമേറിയ ആ കളിയടക്ക, അത് നമ്മൾ കടിച്ചാൽ പൊട്ടാത്ത ചോദിച്ചാൽ, കടിച്ച് പൊട്ടിച്ചാൽ നാവിൽ അതിൻ്റെ ഭയങ്കര രുചിയേറും. അത് വളരെ എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. വെള്ളത്തിലിട്ട് അരി അരച്ച് കല്ലിലിങ്ങനെ നെല്ലിക്കയേക്കാൾ ചെറിയ ഉരുളകളൊക്കെ ആക്കി എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ആ ഒരു പലഹാരം, പിന്നെ അതിൽ തേങ്ങയും ഉള്ളിയും ജീരകവും ഒക്കെ ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കരുതി ആരോടും പറയണ്ട, കളിയടുക്കൊന്നും ഉണ്ടാക്കാൻ നോക്കാമെന്ന് വെച്ചിട്ട്, ഞാൻ എൻ്റെ അടുക്കളയിൽ ഇത് ഉണ്ടാക്കാനുള്ള എഫേർട്ടൊക്കെ ഭയങ്കര ലാസ്റ്റ് നിമിഷത്തിലേക്ക് എത്തി കളിയടക്ക എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു. എനിക്കറിയില്ല ഇത് പൊട്ടിത്തെറിക്കുമെന്ന്. ഇത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതിങ്ങനെ വലിയ ശബ്ദത്തോടു കൂടി പൊട്ടുകയാണ്. അപ്പം എനിക്ക് ഇറങ്ങി ഓടണോ, എങ്ങോട്ടോടണോ എന്ന് അറിയാം. അപ്പം നമുക്ക് ഈ നമ്മൾ മറ്റൊരാളെ ഈ ഓണത്തിന് നമ്മുടെ അമ്മയും അമ്മമാരും മുത്തശ്ശിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ഓരോന്നിന് പുറകെ ഇറങ്ങിത്തിരിക്കും. അങ്ങനെ രസകരമായ അനുഭവങ്ങളൊക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഉണ്ടാകും. ആരും പറയാതൊന്നും പൂഴ്ത്തി വെച്ചിരിക്കേണ്ട,
1: എല്ലാവരും ഇപ്പൊ ചിരിക്കുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ പരീക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഈ കളിയടക്കം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഇങ്ങനെ രചനിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പരീക്ഷണം.
0: അതുപോലെ തന്നെ മുറുക്ക് ഒരു പ്രധാന വിഭവമാണ് മുറുക്ക്. അപ്പം പാലക്കാട് കരിപ്പോട് മുറുക്കെന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന തരത്തിൽ ഒരു മുറുക്ക് ഗ്രാമം തന്നെയുണ്ട് പാലക്കാട്.

0: പാലക്കാട് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പലഹാരങ്ങൾ?
1: അതെ അതെ അതെ, ഞാനൊക്കെ പാലക്കാട്ടേക്ക് ഓണത്തിന് പോകാൻ തയ്യാറായിരിക്കുകയാണ്. അവിടെ എല്ലാം ഒരുങ്ങി കഴിഞ്ഞു എന്ന് ഇന്നലെ വിളിച്ചപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു, എല്ലാം ഒരുവിധം എല്ലാം സെറ്റായിരിക്കുകയാണ്. അപ്പം മുറുക്ക് ഗ്രാമമുണ്ട് പല്ലശ്ശന എന്നുള്ളൊരു ഗ്രാമത്തിൽ, കൊല്ലംകോട് മുറുക്ക് ഗ്രാമം. അവിടെ എല്ലാ വീടുകളിലും മതിലുകളൊന്നുമില്ല, വേലിക്കെട്ടുകളാണ്, എല്ലാത്തിലും കുഞ്ഞു കുഞ്ഞു വേലിയാണ്. ഈ ഓണത്തിനാണ് അവരാ വേലിയൊക്കെ അഴിച്ച് പുതുക്കി കെട്ടുന്നത്. ഓലമേഞ്ഞ വീടുകളാണ് മിക്കവാറും, അതെല്ലാം ഓല കൊണ്ട് ഈ ഓണത്തോടനുബന്ധിച്ചാണ്. അപ്പം അത് നമ്മൾ നമ്മുടെ ലൈവിലൊക്കെ ഇനി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനാണ്. പക്ഷേ ഈ മുറുക്ക് അവിടെ വളരെ പ്രത്യേകതയുള്ളതാണ്. അതുപോലെ തന്നെയാണ് അച്ചപ്പം. അതിനൊക്കെയറിയാമോ, ഓണത്തിന് ഇങ്ങനെ അച്ചിൽ മുക്കി ഇങ്ങനെ അമ്മ പൊരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം അവർക്ക് അവർ ചിന്തിക്കുമോ, ഇതൊക്കെ തന്നെയാണല്ലോ ഞങ്ങളുടെ ഉള്ളിലും ഉള്ളത് തന്നെയാണ് രജനീഗിരീഷോ ആതിരയൊക്കെ പങ്കുവയ്ക്കുന്നത്.
0: ഈ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഭരണിയിലാക്കി ഇപ്പൊ അമ്മമ്മ വീട്ടിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി അമ്മമാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ടൈമാണ് അല്ലേ? അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു വിഭവത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കള്ളച്ചിരിയോടെ, ആ ഞങ്ങൾക്ക് അബദ്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധങ്ങളൊക്കെ പറഞ്ഞോളൂ. നമ്മൾ കണ്ടോ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് രജനിജിജി പറഞ്ഞു കേട്ടോ, ഇത്രയും എന്താ പണ്ടത്തെ ഒരു കഥയാണ് പൊട്ടിത്തെറിച്ചു എന്നുള്ളത്, അത് പറയാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റം കണ്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ രസകരമായിട്ടുള്ള ഓണവിശേഷങ്ങളും അടുക്കളകളിലെ പരീക്ഷണങ്ങളും ഒക്കെ ഈ ഒരു ടൈമിൽ പറയാവുന്നതാണ്. ഐ കെൻ വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയൊരു ബ്രേക്കിലേക്ക് പോയാലോ? അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ ലൈവ് പൊക്കോണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നല്ലൊരു പാട്ട് കേട്ടു, എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമയം 11 മണി ആകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി കുസൃതി ചോദ്യത്തിന് ആൻസർ അയക്കാം. ഇനി എനിക്ക് വിഷമമൊന്നുമില്ല, കറക്റ്റ് ആൻസർ അയച്ചോളൂ. യെസ്, അപ്പൊ കറക്റ്റ് ആൻസറിലേക്ക് തന്നെയാണ് എല്ലാവരും പോകുന്നത്. രാജൻ ചേട്ടൻ വയനാട് നിന്ന് അയക്കുകയാണ്, ഗിരീഷ് മാം ഗുഡ് ഡേ എന്ന രീതിയിൽ ഒരു തംസ് അപ്പ് ഒക്കെ തന്നിട്ടുണ്ട് രാജൻ ചേട്ടന്. അതെ, നല്ലൊരു ദിവസം രാജൻ ചേട്ടനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആൻസർ കേൾക്കണോ? സിക്സ് പാക്ക്. അതല്ല, രാജൻ ചേട്ടൻ പൊളിയാണ് കേട്ടോ. എന്താണെന്നറിയോ, എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ രാജൻ ചേട്ടാ അതല്ല ആൻസർ.
5: എനിക്കൊരു സഹായിക്കണം എന്നൊക്കെ ഒരു ത്വരയുണ്ട്.
1: ഇനി വേണമെങ്കിൽ
5: പ്രൈവറ്റായിട്ട് നമ്പർ ഇല്ലല്ലോ.
1: അതെ അതെ. അപ്പൊ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ബാബുരാജൻ സാറിന്. മെസ്സേജ് ആയിരുന്നു, ഞാൻ വായിക്കാം. റേഡിയോ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം നമ്മൾ ഇന്ന് അമേരിക്കൻ റേഡിയോ ഡേ ആണ് ഇന്ന്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പറയുണ്ടായി. നമ്മുടെ റേഡിയോ സ്റ്റേഷനെ പറ്റിയും റേഡിയോ പറ്റിയും ഒക്കെ സംസാരിക്കുകയുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, റേഡിയോ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ പരിപാടികൾ ആലപ്പുഴ സ്റ്റേഷൻ റിലേ ചെയ്തിട്ടാണ് കൊല്ലത്ത് പരിപാടികൾ കേൾക്കാൻ പറ്റുന്നത്. ആദ്യം മീഡിയ വീവിലാണ് പ്രക്ഷേപണം തുടങ്ങിയത്. ശ്രീലങ്കൻ മലയാളം പരിപാടികളെല്ലാം ദിവസവും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ കേൾക്കുമായിരുന്നു. ഇപ്പോൾ ആ പ്രക്ഷേപണങ്ങളില്ല. ഇപ്പോൾ എല്ലാ റേഡിയോ സ്റ്റേഷനും FM ബാൻഡിലേക്ക് മാറിയിരിക്കുകയാണ്. റേഡിയോ ഒരു അത്ഭുതം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കത് സന്തോഷമായിട്ടുള്ള ഒത്തിരി
5: ഒത്തിരി അറിവുകൾ പ്രദാനം ചെയ്യുന്ന ഒരു മെസ്സേജ് ആയിരുന്നു
1: തീർച്ചയായിട്ടും. ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഗ്രോത്ത് കറക്റ്റ് ആയിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇപ്പോഴും അതിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതും ഒരു അത്ഭുതം തന്നെയാണ് അല്ലെ. അതിനോട് കൂടെ നിൽക്കുന്നു എന്നുള്ളത്. FM ബാൻഡിലേക്ക് മാറിയപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ശബ്ദത്തിലേക്ക് മാറി. അത് കറക്റ്റ് ആണ്. തുടക്കകാലത്ത് ചെറിയൊരു എരപ്പുണ്ട്, പക്ഷെ ഇപ്പോഴും എനിക്കത് ചിലപ്പോൾ അങ്ങനത്തെ കേൾക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പഴയ കാലത്ത് ആ ഒരു എരപ്പും ആ ഒരു ഒരു ഇതുണ്ടല്ലോ, ക്ലാരിറ്റി കുറഞ്ഞ രീതിയിലുള്ളത്. അപ്പൊ ഇന്ന് അങ്ങനെയല്ല, കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ആ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. എന്റെ ഹോം തിയേറ്ററിൽ റേഡിയോ സാന്ത്വനം കേൾക്കാറുണ്ട്. ഹോം തിയേറ്ററിലാണ്
5: കേൾക്കുന്നത്.
1: നല്ല ക്ലാരിറ്റി ആണ്, നല്ല രസമാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ആതിരയുടെ ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. യെസ്, അത് ലാസ്റ്റ് വായിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും
5: തീർച്ചയായും ബാബുരാജൻ സാർ എനിക്കൊന്ന് കറക്റ്റ് ആയിരിക്കും. അതായത് യാതൊരു ഒരു ചിരിയൊക്കെ പാസ്സാക്കി.
1: അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മൻസൂ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് പ്ലേ ചെയ്യുന്നതായിരിക്കും. രാജൻ ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രേഖ രാജീവ് നമ്മുടെ പുതിയൊരു ശ്രോതാവാണ്, ചേച്ചി ഹരിപ്പാട് നിന്നാണ് അയച്ചിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം, മാക്സിന്റെ ഹൃദയം കണക്കെന്ന്. അതല്ല കേട്ടോ, ഞാൻ രേഖ രാജീവാണ്. അപ്പൊ കറക്റ്റ് ആൻസറിലേക്ക് എത്തട്ടെ എന്തായാലും കുറച്ച് സമയത്തിനുള്ളില്. അതെ, കുറച്ച് സമയത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമ്മുടെ രജനി ചേച്ചി തന്നെ അതിനുള്ളൊരു ക്ലൂ ഒക്കെ കൊടുക്കുന്നതാണ് അല്ലേ. യെസ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയൊരു ശ്രോതാവാണ്. നമസ്കാരം രജനി ചേച്ചി, പാലക്കാട് നിന്നാണ് മെസ്സേജ് എത്തിയിരിക്കുന്നത്. ശ്രീകുട്ടി, അതെ, ശ്രീകുട്ടിയുടെ അമ്മ സരോജിനി അമ്മയും കൂടിയിട്ടാണ് മെസ്സേജ്, രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നാണ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും കാലത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം 11 മണിയായാലും അപ്പൊ അതിന്റെ തിരക്കിലാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ മനസ്സ് തങ്ക മനസ്സ് ആ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പാട്ടാണ് എനിക്ക് തോന്നുന്നു. പ്രത്യേകമായിട്ട് ആ ഒരു ബ്രാക്കറ്റിൽ അമ്മായി അമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ഒരു സ്നേഹം അമ്മന്ന് തന്നെയാണ്, രണ്ടുപേരുടെ ഒരു സ്നേഹമാണ് ആ ഒരു മെസ്സേജിൽ. രണ്ടുപേരും അടിപൊളിയായിട്ടാണ് പോട്ടെ
5: അല്ലേ. പാലക്കാട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പാലക്കാട്ടുകാരുടെ കറിയൊക്കെ ഇവിടുത്തെ തയ്യാറെടുപ്പുകളൊന്നും അല്ല, ഒത്തിരി മോഡേൺ ആവാതെ തികച്ചും തനി നാടൻ സ്റ്റൈലില് കരി അടുപ്പിലൊക്കെ ശ്രീകുട്ടിയും അമ്മയും ഇങ്ങനെ പാചകം ചെയ്യുന്നതായിട്ട് നമ്മുടെ ആ ഒരു ഒരു മനോമുഖുരത്തിൽ ഇങ്ങനെ വരികയാണ്. അപ്പം ശ്രീകുട്ടി എന്നും എന്ന എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഇത്ര നേരം ഒത്തിരി കാര്യത്തിലേക്ക് പാലക്കാടൻ വിശേഷങ്ങൾ, സ്പെഷ്യൽ കറികൾ, പാലക്കാടൻ വിശേഷമൊക്കെ പറയുന്ന ഒരു ശ്രോതാവ് നമുക്ക് ആവശ്യമാണ്.
1: അമ്മയ്ക്കും
5: ശ്രീകുട്ടിക്കും ഒക്കെ ഓണം ആശംസിക്കുകയാണ്.
1: തീർച്ചയായിട്ടും. അപ്പോൾ രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെ ആയിരിക്കും നമ്മൾ അടുത്തതായിട്ട് അവരുടെ ഒരു സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുസൃതി ചോദ്യത്തിന് ആൻസറും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ലാസ്റ്റ് നമ്മൾ വായിക്കുന്നതായിരിക്കും. രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള സോങ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു അടുത്ത ബ്രേക്കിൽ നമ്മൾ കേൾക്കുന്നതായിരിക്കും അല്ലേ. അപ്പൊ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം.
5: അതെ അതെ, നമുക്ക് ഒരു റെഡ് അലേർട്ട് വന്നിട്ടുണ്ട്. കടലാക്രമണത്തിനുള്ള ഒരു സാധ്യതയാണ്. എല്ലാ തീരദേശങ്ങളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് പുതുച്ചേരി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിലെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ എല്ലാ തീരദേശങ്ങളിലും ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏകദേശം ഇന്ന് വൈകിട്ട് 5:30 മുതൽ 1.8 meter തന്നെ ഉയരമുള്ള വലിയ തിരമാലകൾക്കുള്ള സാധ്യത എന്ന് പറയുന്നു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള അലേർട്ടും കൂടാണ്. മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്, മുന്നറിയിപ്പ് പറയുന്നുണ്ട്. ബീച്ചുകളിലൊക്കെ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. വിനോദസഞ്ചാരം ത്തിനുള്ള ആൾക്കാരൊക്കെ, ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. പ്രത്യേക ജാഗ്രത പറഞ്ഞിരിക്കുന്നത് ആ വേണ്ട സ്ഥലങ്ങളെ ഒന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം, അതായത് കാപ്പിൽ മുതൽ പൊഴിക്കര വരെ, തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ കൊല്ലം ആലപ്പാട് മുതൽ ഇടവ അങ്ങനെയുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, മുനമ്പത്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ പറഞ്ഞിട്ടുണ്ട്, കാസർഗോഡ്, ഇങ്ങനെയെല്ലാം തന്നെ. അപ്പം നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്, ഇന്നലെ രാത്രിയിൽ ഞാനൊന്ന് കറങ്ങി വരാമെന്ന് കരുതി ബീച്ചിനടുത്തൂടെ പോയപ്പോൾ എനിക്ക് ഹൃദയഭേദകമായിട്ടാണ് ആ കാഴ്ചകൾ ഞാൻ കണ്ടത്. കാരണം നമ്മുടെ ബീച്ച് കടലെടുത്ത് നമ്മുടെ ബീച്ച് മുഴുവനായും കയറി കഴിഞ്ഞിരിക്കുന്നു. തീരമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. തീരത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്തി നമ്മുടെ ബീച്ച് എങ്ങോട്ടോ മറയുന്നു എന്നുള്ളൊരു തോന്നൽ. വളരെ വേദനയോടെയാണ് ആ കാഴ്ച കണ്ടത്. കാരണം അടുത്ത് ഇനി മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ എപ്പോഴും ഒരു കാര്യം നടക്കുമ്പോഴേ അതിനെ നമ്മൾ ചിന്തിക്കുന്നത് ഇനി നാളെ എന്തായിരിക്കാം അല്ലേ. ഭാവിയാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ ഭാവിയിൽ ഈ ബീച്ചിങ് റോഡിലേക്ക് കയറും, അവിടെയുള്ള കടക്കാരൊക്കെ കടയൊക്കെ ബീച്ച് എൻ്റെ ആ ഒരു കടൽ പ്രതിഭാസം

0: കയറ്റം കാരണം മാറിക്കഴിഞ്ഞിരിക്കുന്നു. തീരമില്ലാതെയാകുന്നു. തീരമാണ് നമുക്ക്, കടൽ തീരമാണ് നമ്മുടെ ഓർമ്മകളെ ഉണർത്തുന്ന ഇളം കാറ്റേറ്റ്. നമ്മളിങ്ങനെ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ വരുന്ന ഓർമ്മകളൊക്കെ ഇല്ലാതെയാവുന്നു എന്ന് വരുമ്പോൾ നമുക്ക് കൊല്ലക്കാർക്കൊരു വിഷമം കൂടിയൊക്കെ ഉണ്ട് അല്ലേ.
1: തീർച്ചയായിട്ടും എല്ലാവരും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് തന്നെ മുമ്പോട്ട് പോകുക. പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറയുമ്പോൾ തന്നെയും ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കേൾക്കും പലരും ആ ഒരു അതിജീവനത്തിന് വേണ്ടിയും ആ ഉപജീവന മാർഗം എന്ന രീതിയിൽ പോകാറുണ്ട്. പക്ഷെ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകരുത് അല്ലേ. അപ്പോൾ നമ്മുടെ ജീവൻ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെ പറയാണ്. കള്ളക്കടൽ പ്രതിഭാസങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അല്ലേ. യെസ്, തീർച്ചയായിട്ടും അങ്ങനെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റഷീദ് ചീച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ റഷീദ് ചീച്ചി പറയാണ്, ശ്രീലക്ഷ്മിക്ക് പിറന്നാൾ ആശംസകൾ, റേഡിയോ എന്റെ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. അങ്ങനെ തന്നെ മൂവിയായിട്ട് റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോ സാന്ത്വനം അല്ലേ, പല രീതിയിലുള്ള അല്ലേ. പക്ഷെ എങ്കിലും നമ്മൾ റേഡിയോ സാന്ത്വനമായിട്ട് നിയർ ബൈ ചെയ്യുന്ന ഒരുപാട് നമ്മുടെ ഒരു ഒരു കൂട്ടായ്മ തന്നെ നമ്മളിങ്ങനെ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്.
0: താങ്ക് യു റഷീദ്.
1: അതെ, അപ്പൊ നമ്മുടെ നെൽസൺ ചേട്ടൻ ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. പിന്നീടൊരു ആൻസർ, അതായത് കുസൃത് ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് അദ്ദേഹം അയക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സനോജ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. എന്നത്തെയും പോലെ മൂന്ന് പുഷ്പങ്ങളും സൈൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സനോജ്. നല്ലൊരു ദിവസം നേരുന്നു സനോജ്. എന്തായാലും ഈ ചോദ്യത്തിന് ആൻസർ അറിയായിരുന്നു.
0: ഞാൻ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് കരുതിയിരുന്ന ആളായിരുന്നു.
1: എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉണ്ണി, നമ്മുടെ സ്ഥിരം ശ്രോതാക്കളിൽ ഒരാളായിക്കൊണ്ടിരിക്കുന്നു, ഉണ്ണി അയച്ചിരിക്കുന്നു അംശം ഛേദം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുസൃതി ചോദ്യമാണ് ഉണ്ണി. കറക്റ്റ് കുസൃത് ചോദ്യത്തിന്റെ ആൻസർ അയക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചിത്രാമ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ അത് വായിക്കാം. അത് വായിക്കണോ ശ്രീലക്ഷ്മി? അത് വായിക്കണോ?
0: തീർച്ചയായും.
1: അപ്പൊ ശ്രീലക്ഷ്മി, അതെ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ചിത്രാമ്മയുടെ ഒരു സ്പെഷ്യൽ ഒരു മെസ്സേജാണ്, ഞാനത് വായിക്കാം. എന്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും ശുഭദിനം നേരുന്നു. ഇന്നത്തെ, അതെ ഇന്നത്തെ ഗ്രാമഭംഗി അതീവ ഹൃദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടിക്ക് ജന്മദിനാശംസകൾ. ഗ്രാമഭംഗിയിലൂടെ അവതരിപ്പിച്ച നാട്ടുവഴികൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അറിയാതെ എന്റെ ഗ്രാമത്തിലെ നാട്ടുവഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ചിത്രാമ്മ
0: പറയുന്നത്. ആശംസകളും സമ്മാനവും,
1: അതെ ആ ഒരു പ്രോഗ്രാമിന്റെ റൂട്ടിനനുസരിച്ച് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ
0: ചിത്രമേ. താങ്ക് യു ശ്രീകുട്ടി കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്.
1: ശ്രീകുട്ടി ഇങ്ങനെ ബ്ലഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോലും അറിയാതെ എന്റെ ഗ്രാമത്തിലെ നാട്ടുവഴികളിലൂടെ സഞ്ചരിച്ചു. ശ്രീകുട്ടിയുടെ അവതരണം അവർണ്ണനീയം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാമിന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്ക് തന്നെ പോകുന്നു. ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനവും അതിമനോഹരമാണ്. ശ്രീകുട്ടിക്കും അതിന്റെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർക്കും സാന്ത്വനത്തിനും ആശംസകൾ നേർന്നിട്ടുണ്ട്. ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആദർശ് അജയാണ് ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോഗ്രാമിന്റെ വിജയം ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. ഇതുപോലെ നമ്മുടെ പ്രോഗ്രാമിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് തന്നെ തുടർന്ന് പോകുക അല്ലേ. ചിത്രാമ്മയ്ക്ക് നല്ലൊരു ദിവസം നേരാണ്. അതുപോലെ തന്നെ ഓണ വിഭവ വിവരണം രസാവഹം എന്ന് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞതായിരിക്കാം മേ ബി, അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു പ്രോഗ്രാം ഉണ്ട് ഡെയിലി പോകുന്ന ഓണം റിലേറ്റഡ്
0: ആയിരിക്കാനാണ് സാധ്യത.
1: അതെ. അപ്പോ എന്തായാലും താങ്ക് യു സോ മച്ച് ചിത്രാമ്മ, ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. യെസ്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഇന്ത്യയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022

കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളുമായി ഓണി സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം രജന ചേച്ചിയാണ്, അപ്പൊ നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിക്കാണ്. ശ്രീലക്ഷ്മിക്ക് ഇന്ന് ജന്മ നക്ഷത്രമാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ഒരു എന്താ പറയാ, ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ ബിനീഷ് ഏട്ടനൊക്കെ പിറന്നാൾ ആശംസകൾ എന്ന രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് മെസ്സേജസ് ആണ് ശ്രീലക്ഷ്മിക്ക് പിറന്നാൾ ദിനത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്നത്. നമ്മുടെ സിന്ധു ചേച്ചി എറണാകുളത്ത് നിന്ന് പിറന്നാൾ ആശംസകൾ ലക്ഷ്മിക്കുട്ടി എന്ന രീതിയിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നല്ലൊരു പാട്ടാണ് കേട്ടത് അല്ലേ. നമ്മുടെ പാലക്കാട് നിന്ന് എത്തിയൊരു മെസ്സേജാണ്, ശ്രീകുട്ടിയും ശ്രീകുട്ടിയുടെ അമ്മ രജനി സരോജിനി അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സോങ് ആയിരുന്നു. അപ്പൊ അവര് രണ്ടുപേരും കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു.
1: നല്ലൊരു
0: പാട്ടായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീലക്ഷ്മി ജന്മനാളാണെന്ന് അറിഞ്ഞില്ല, പിറന്നാൾ ആശംസകൾ ബാബുരാജൻ സാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്റെ ജന്മനാൾ ഒരിക്കൽ പോലും ആഘോഷിച്ചിട്ടില്ല, അറിയാത്തത് പോലും, അതായത് ആഘോഷിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ബാബുരാജൻ സാർ പറയുന്നത്. അപ്പൊ ഇനി തൊട്ട് ആഘോഷിക്കുക അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അല്ലേ.
1: നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രീകുട്ടി പാട്ട് ചോദിച്ചു, ഒപ്പം നമ്മുടെ ഷീജയുടെ മകൾക്ക് വേണ്ടി നമ്മൾ പാട്ട് പറഞ്ഞു, ശ്രീകുട്ടിക്ക് വേണ്ടി ശ്രീലക്ഷ്മിക്ക് വേണ്ടി നമ്മൾ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു അല്ലേ. അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനിടയില്ലേ, ഇനിയും കുസൃതി ചോദ്യങ്ങളുടെ ഉത്തരം ദേ വന്നുകൊണ്ടിരിക്കുകയാണ്.
0: അതുപോലെ അത് നമുക്ക് ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും, അതിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ആൻസർ ചോദ്യം ഇതായിരുന്നു, മാത്സിലെ രണ്ട് അവയവങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. പലരും ഹൃദയം നാഡി എന്നൊക്കെ പറയുന്നുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, കറക്റ്റ് ആൻസറിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പറയാൻ കേട്ട ധൈര്യം കേട്ടോ. പക്ഷെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ്, മിക്കവരും പറഞ്ഞുകൊണ്ട്
1: എനിക്ക് പറയാൻ പറ്റില്ല.
0: അപ്പൊ നമ്മുടെ ജോബി ചേട്ടന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന രീതിയിൽ അദ്ദേഹം അയച്ചിട്ട് ഒരു ശുഭചിന്ത കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു മത്സ്യം കുരുക്കിൽ പെടാതിരിക്കുന്നത് അതിന്റെ വായ അടച്ചു പിടിക്കുമ്പോഴാണ്. അതുപോലെ ചില നേരങ്ങളിൽ മൗനം പാലിക്കുക, അത് നിങ്ങളെ ഒരുപാട് കുരുക്കിൽ നിന്നും കുരുക്കാൻ അവസരം നോക്കി നിൽക്കുന്നവരിൽ നിന്നും രക്ഷിക്കും എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. അതായത് എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ നല്ല ശുഭചിന്തകളും നല്ല മെസ്സേജസും അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫും സമ്മാനിക്കാറുണ്ട്.
1: ആതിര, ഇത് ഈ ഒരു മൗനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ പറഞ്ഞു പോകാതെ തരമില്ല മലയാളിക്ക്. മൗനം വിദ്വാന ഭൂഷണം എന്നാണ് പറയുന്നത് അല്ലെ. ഒരുപാടിടങ്ങളില് നമ്മൾ ഒന്നും മിണ്ടാതെ ആയാല് ചിലവരൊക്കെ ചില വിഷയങ്ങൾ എന്താണ് നമ്മളെ വന്ന് ഇറിറ്റേറ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കും, എന്താണ് പറയാനുള്ളത്. പക്ഷെ നമ്മളൊന്നും മിണ്ടാതെ എനിക്ക് മൗനം എന്ന ഒരു ആവരണം എടുത്ത് അണിയുമ്പോൾ കിട്ടുന്നൊരു ശാന്തതയുണ്ട്.
0: തീർച്ചയായിട്ടും
1: വളരെ നല്ലൊരു കോട്ടായിരുന്നു.
0: അപ്പൊ ചില സമയങ്ങളിലുള്ള മൗനം നല്ലതാണ് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ,
1: അതെ അതെ, നമുക്ക് പറയാനുള്ളത് സർക്കാർ ആശുപത്രികളിൽ പോകുമ്പോഴും നമുക്കെല്ലാം തന്നെ നമ്മളെ താലൂക്ക് തല മുതൽ ജനറൽ ആശുപത്രി വരെ പോകുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഓ നമ്മുടെ രാജ്യത്ത് പുരോഗമനം വന്നെന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊക്കെ എന്താണ് ഇവിടെ. എല്ലാവരുടെ മനസ്സിലും നിറയെ ആവലാതികളും പരാതികളും ഒക്കെയാണ്. അപ്പം ദേ സർക്കാർ ആശുപത്രിയിൽ പുതിയ സഹായ ഡെസ്കുകളെ രൂപീകരിച്ചിട്ടുണ്ട്. മേ ഹെൽപ്പിലൂടെ സേവനങ്ങൾ കാര്യക്ഷമമാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വരുന്നു. അപ്പം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ മാർഗനിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പറയുന്നത്. പരിശീലനം ലഭിച്ച ജീവനക്കാരെ ആയിരിക്കും ഈ ഡെസ്കിൽ ഉൾപ്പെടുന്നത്. രോഗിയുടെ വിവരങ്ങൾ വാർഡ് ഡെസ്കുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ബന്ധുക്കൾക്ക് കൈമാറണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ OPയിൽ ഡിജിറ്റൽ സൗകര്യങ്ങൾ വരികയാണ്. ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിൽ സുതാര്യമായ ടോക്കൺ സംവിധാനത്തിലൂടെ

0: ആദ്യം വരുന്നവർക്ക് ആദ്യ ക്രമം എന്ന നിലയിൽ ഒരു പരിശോധനാ ക്രമമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓൺലൈനായി ടിക്കറ്റ് നിരക്കൊക്കെ അയക്കാനും അത് അടയ്ക്കാനും കഴിയുന്ന ഒരു സ്റ്റാൻഡ് ആൻഡ് ബുക്ക് നടപ്പാക്കും എന്നൊക്കെയാണ് പറയുന്നത്. ലാബിൻ്റെ ഫലമൊക്കെ തന്നെ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നൽകണം, അടിയന്തര സാമ്പിളുകൾക്ക് മുൻഗണന നൽകണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പരാതി പരിഹാരവും ജില്ലാതല മോണിറ്ററിങ്ങും ഒക്കെ ഉണ്ടാകും. ആതിരയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ആതിരയുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതെന്താണ് പറയുന്നത്?
1: തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളും നിരവധി, അതായത് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ ഇന്ന സർക്കാർ എന്നില്ല അല്ലെ, എല്ലാ ആൾക്കാരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് പറച്ചില് മാത്രം ആകാതെ പ്രാവർത്തികമാക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുക എന്നാണ് പറയുന്നത്. തുടക്കകാലത്തൊരു നമുക്കിപ്പോൾ ഒരു പല പ്രൊജക്റ്റുകളും കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്, ഇത് സാധാരണക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊക്കെ തോന്നും. പക്ഷെ പിന്നീട് പതുക്കെ പതുക്കെ അതിൻ്റെ ഒരു ആ ഒരു മാറ്റം സംഭവിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ മേ ഹെൽപ്പ് എന്ന രീതിയിലുള്ള ഡെസ്ക് വരുമ്പോൾ തന്നെ തുടക്കകാലത്തിൽ ഒരു ഇൻട്രസ്റ്റ് കാണും, പതുക്കെ പതുക്കെ അതിനൊരു മാറ്റം സംഭവിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പല പ്രവർത്തനങ്ങളിലും. അതങ്ങനെ ആവാതെ എല്ലാ രീതിയിലും മികച്ച രീതിയിൽ തന്നെ നിലനിൽക്കാൻ എന്താ ഒരു നിയമസംഹിതയ്ക്കാണെങ്കിലും രീതി ആ ഒരു നടത്തിപ്പുകാർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇൻ കേസിൽ ഇപ്പൊ ഒരു മാസത്തിന് ശേഷം ആ പ്രവർത്തനം നിലച്ചു പോയി അല്ലെങ്കിൽ ഇപ്പൊ അതില്ല അങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ
0: പല വാർത്തകളും നമ്മൾ പ്രത്യാശയോടെ ഇരിക്കുമ്പോൾ ആ ഇടങ്ങളിൽ എത്തുമ്പോൾ അത്തരം സംവിധാനങ്ങൾക്ക് തകരാറാണെന്ന് കാര്യക്ഷമമായ ഒരു പ്രവർത്തനമൊന്നും ഇല്ലെന്നും നമ്മൾ ആയിരിക്കും ഇതൊക്കെ ഒരു വാർത്ത
1: കേൾക്കുമ്പോൾ
0: അതുപോലെ തന്നെ നമുക്കൊരു ഒരു നമ്മൾ വെച്ചൂർ പശു എന്ന് കേട്ടിട്ടുണ്ട്. അതെ, വെച്ചൂർ പശുവാണ്. അപ്പം കേരളത്തിൽ നിന്ന് മറ്റൊരു പശുവിന് കൂടി ഇതേ ഒരു അംഗീകാരം, ദേശീയ അംഗീകാരം വരുന്നു. പെരിയാർ പുഴയുടെ തീരത്തെ കോടനാട് മുതൽ ഇങ്ങനെ കുട്ടമ്പുഴ വരെയുള്ള എല്ലാ പ്രദേശങ്ങളും, അതായത് ആതിരപ്പള്ളി മേഖലയിലൊക്കെ കാണപ്പെടുന്ന പെരിയാർ കാറ്റൽ എന്ന ജനുസിനാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ, നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക് റിസോഴ്സിൻ്റെ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഈ പശുവിന് വെച്ചൂർ പശുവിനേക്കാൾ അല്പം കൂടി ഉയരമുള്ള ഇവയ്ക്ക് ഏതാണ്ട് 110 മുതൽ 120 സെൻറ്റിമീറ്റർ വരെ ഉയരം, തൂക്കം 25 കിലോ. അപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ ഏറ്റവും നല്ല പശു ഏതാണ്, അപ്പം പറയുമ്പോൾ വെച്ചൂർ പശു എന്ന് മാത്രം കൂടി പറയണ്ട, നമ്മുടെ ജി കെ ഒക്കെ അറിയാവുന്നവരും നമ്മുടെ അറിവിലൊക്കെ ഇതൊന്ന് കയറി ഇരിക്കുന്നത് നല്ലതാണ്. വെച്ചൂർ പശു മാത്രമൊന്നുമല്ല, നമ്മുടെ വേറൊരു പശു കൂടി വരുന്നുണ്ട്, ഒരു ദേശീയ അംഗീകാരം കിട്ടിയെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും അല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ അപ്ഡേഷനിലൂടെയും കൗതുകകരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. നമ്മുടെ കുസൃതി ചോദ്യം ഇവിടെ ഇങ്ങനെ പെൻഡിംഗ് ആണ്, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് നമ്മളത് റിവീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. നമ്മുടെ ആശ ചേച്ചിയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോവാണ്. അപ്പോൾ ആശ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഞാനൊരു ഇടുക്കിക്കാരിയാണ്. ഇടുക്കിയിലെ തണുപ്പുള്ള പ്രഭാതങ്ങളിൽ തേയിലക്കാടുകൾക്കിടയിലൂടെയും മൂടൽ മഞ്ഞിലൂടെയും ഒഴുകി എത്തുന്ന അവിടുത്തെ എഫ് എം സ്റ്റേഷനെ പറ്റിയാണ് പറയുന്നത്, ദേവികുളം എഫ് എം സ്റ്റേഷൻ. അപ്പോൾ ഇടുക്കിക്കാരൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ആ ഒരു എഫ് എം സ്റ്റേഷൻ എന്ന് നമ്മുടെ ആശ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വയലും വീടും, കർഷകരുടെ വഴികാട്ടി, ചലച്ചിത്ര ശബ്ദരേഖ, ഇഷ്ടഗാനം, അങ്ങനെ നിരവധി പ്രോഗ്രാംസിനെ
0: പറ്റിയും പറയുന്നത്.
1: സത്യം പറഞ്ഞാൽ ഇടുക്കിയിലോട്ടൊന്ന് പോയാലോ എന്ന് തോന്നുന്നു. ആ ഒരു മൂടൽ മഞ്ഞിനെ പറ്റിയും ആ ഒരു പ്രഭാതത്തെ പറ്റിയൊക്കെ നല്ല രീതിയിലാണ് ചേച്ചി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർമ്മകളിലേക്കൊക്കെ, അങ്ങനെയുള്ള ഓർമ്മകളാണ് എനിക്ക്, അങ്ങനെയുള്ള ഓർമ്മകളാണ് നിങ്ങൾ സമ്മാനിച്ചെന്ന രീതിയിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്.
0: താങ്ക് യു. അവിടെ ഇരുന്നിട്ട് ഈ മെസ്സേജ് ഇങ്ങനെ അയച്ചു. ആ ഒരു വരികളിലൂടെ നമ്മൾ ആതിരിങ്ങനെ കണ്ണുപിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഇടുക്കിയെ നമ്മളിങ്ങ് നമ്മുടെ മുന്നിലേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പോൾ ചേച്ചി, അത് ആ ഒരു എന്താ പറയുക, ആ ഒരു നൊസ്റ്റാൾജിയെ നമ്മളിങ്ങനെ നിർത്തുകയാണ് നമ്മുടെ ഹൃദയത്തോടെ അല്ലേ, എന്നും അങ്ങനെ തന്നെ നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നു.
0: മെസ്സേജും അയക്കണം.
1: അപ്പൊ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ശ്രീ എന്ന രീതിയിൽ ആശ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് മെസ്സേജ് അയക്കുന്നതിന്. നമ്മുടെ സനോജ് എന്താ ശ്രീലക്ഷ്മിക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നേർന്നുകൊണ്ട് ഒരു പിക്കൊക്കെ ഇട്ടിട്ടുണ്ട്, ശ്രീലക്ഷ്മിയുടെ പിക്കൊക്കെ ചെയ്തിട്ട് നല്ല രസമായിട്ടൊരു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് സനോജ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമുക്ക് വേണ്ടി ഒരു ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി കുറച്ചു നേരം കേൾക്കാനും നമ്മുടെ അപ്ഡേഷൻ അനുസരിച്ച് ഒന്ന് റെസ്പോണ്ട് ചെയ്യാനും നമ്മുടെ സന്തോഷങ്ങളുടെ കൂടെ നിൽക്കുന്നതിലും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട്.
0: പരിഗണിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. അത് ഒത്തിരി താങ്ക് യു.
1: യെസ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം വായിക്കുന്നതായിരിക്കും. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. Once again, welcome back to Radio Santhanam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷ്,
0: നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്, പിറന്നാൾ ആശംസകൾ എന്ന രീതിയിൽ നമ്മുടെ രേഖ രാജീവ് ചേച്ചിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബിനീഷ് ചേട്ടൻ അയച്ചിരിക്കുന്നു, ആശ ചേച്ചിക്ക് നമസ്കാരം അറിഞ്ഞിട്ടുണ്ട് ജർമ്മനിയിൽ നിന്ന്, തീർച്ചയായിട്ടും കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിത്രാമ്മ മെസ്സേജ് അയച്ചിരിക്കുന്നു, ആതിരക്കുട്ടി എൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ ഏറെ സന്തോഷിക്കുന്നു എന്ന രീതിയിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. വീണ്ടും വീണ്ടും എഴുതാനുള്ള പ്രചോദനം ഉണ്ടാവുകയാണ്. രജനിക്കുട്ടിയുടെ അപ്ഡേഷൻസ് വളരെ നന്നായിട്ടുണ്ട് എന്ന രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: താങ്ക് യു
0: സോ മച്ച്. അപ്പോൾ ഇനിയും ഇതുപോലെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാംസ് കേൾക്കുക, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. സരസ്വതി അമ്മ ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് നിന്ന് നമ്മുടെ ശ്രീകുട്ടി അവിടുത്തെ ഉച്ചഭക്ഷണത്തിന്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് നിലനിൽക്കുന്ന കുറച്ച് വിഭവങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അവിടെ എപ്പോഴും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണെന്ന് ഇങ്ങനെ ഒരു കേട്ടറിവുണ്ട്. കുറച്ച് വ്യത്യസ്തമാണ് അവിടുത്തെ ടേസ്റ്റും രുചികൾ അല്ലേ? അപ്പൊ അങ്ങനെ കേട്ട് ഒത്തിരി സന്തോഷമുണ്ട്. തുടർന്ന് നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവായിട്ട് തന്നെ
1: സെക്ഷനിലേക്ക് കടക്കുമ്പോൾ വരുന്ന വോയിസ് കേൾപ്പിക്കാൻ ഒരു കുറച്ചൊരു സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ മെസ്സേജ് വോയിസ് ഒക്കെ ഇടുമ്പോൾ കുറച്ച് മുന്നേ ഇട്ടാല് ഉപകാരം.
0: അപ്പൊ നമ്മുടെ രാജൻ ചേട്ടൻ വയനാട് നയിക്കാണ്, ഗ്രാമഭംഗി കേട്ടില്ല, അപ്പൊ ഇനി തുടർന്ന് കേൾക്കുക അല്ലേ? അപ്പൊ നമ്മുടെ ശ്രീകുട്ടിക്ക് പിറന്നാൾ ആശംസകളും ഒരു കേക്കും കൂടെ സമ്മാനിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ ഡിജിറ്റൽ ആയിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഒരാളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നല്ല ദിവസങ്ങളിൽ നമുക്കൊരു മെസ്സേജ് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ശ്രീലക്ഷ്മി ഇന്ന്. അപ്പോൾ ഒരുപാട് മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഉണ്ണി കുസൃതി ചോദ്യം അംശം ചെയ്തതെന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് എന്ന രീതിയിൽ സ്റ്റിക്കറൊക്കെ അയച്ചിട്ടുണ്ട്. നമ്മുടെ സൗബിൻ്റെ ഒരു അതുണ്ടല്ലോ ആ ഒരു സ്റ്റിക്കറൊക്കെ.

0: കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആലോചിക്കുകയാണ്, അങ്ങനെ
1: ആലോചിക്കുക.
0: അതെ, അപ്പൊ എന്തായാലും സമയം കുറച്ച് അതിക്രമിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. ചോദ്യം ഇതായിരുന്നു, മാത്സിലെ കണക്കിലെ രണ്ട് അവയവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കുസൃതി ചോദ്യം. അപ്പോ നമ്മുടെ ആൻസർ ഇതാണ്, അരയും കാലും. അപ്പൊ കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്ന സനോജ് അയച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആൻസർ. അതുപോലെ നമ്മുടെ രാജും ചേച്ചി, രാജു ചേച്ചി എപ്പോഴും വെറൈറ്റിയുടെ ആളാണ്. തുടക്കത്തിലെ തന്നെ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. ബാബുരാജൻ സാറ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീക്കുട്ടി പാലക്കാട് നിന്ന് കറക്റ്റ് ആൻസർ ആണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ കേസിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു മെസ്സേജ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈവില് നമ്മൾ വായിക്കുന്നതാണ്. ബിക്കോസ് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് മെസ്സേജസ് വന്നു. അതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഇങ്ങനെ നിലനിൽക്കുന്നത്.
1: നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് കടക്കാൻ തോന്നുന്നില്ല അല്ലെ, അതുവരെ അത് വിട്ടുപോകാൻ തോന്നുന്നില്ല അല്ലെ. എന്നാലും നമുക്ക് പോയേ പറ്റത്തുള്ളൂ അല്ലെ.
0: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടോട് കൂടി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഇങ്ങനെ കട്ടക്ക് ജിൽ ജില്ലായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷ്,
0: നമ്മളോടൊപ്പം ശ്രീലക്ഷ്മി ആയിരുന്നു. നല്ലൊരു പാട്ടിതാ, കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇല്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71 അല്ലെങ്കിൽ 81212168.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെ കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.
6: കൊല്ലം ജില്ലയിൽ മുഖത്തലയിൽ സ്ഥിതി ചെയ്യുന്ന MGTHS മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എന്റെ വിദ്യാലയം. 1968 മുതലുള്ള ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ വിദ്യാലയം എന്ന ഈ കൂട്ടായ്മ നാളിതുവരെ സംഘടിപ്പിച്ച നിരവധിയായ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിനാൽ തന്നെ ഇത് മറ്റേത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠന സഹായത്തിനും കലാ കായിക ശാസ്ത്ര രംഗത്തെ പ്രതിഭകളുടെ പ്രോത്സാഹനത്തിനും ഒപ്പം സിവിൽ സർവീസ് പരിശീലനത്തിനുള്ള സഹായവും കൂടാതെ കോവിഡ് മഹാമാരിയിൽ എന്റെ വിദ്യാലയം നടത്തിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച നിലവാരം പുലർത്തുന്ന ഒന്നാണ്. അങ്ങനെ സാമൂഹിക സേവന രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായ സേവനങ്ങൾ നടത്തുന്ന എന്റെ വിദ്യാലയം എന്ന മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഈ വർഷം ഓണത്തിന് August 22 to 25 ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. നെടുമ്പന ഗാന്ധിഭവൻ അന്തേവാസികൾക്കായി ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കിക്കൊണ്ട് വ്യത്യസ്തമാർന്ന കലാ സാംസ്കാരിക പരിപാടികളുമായി എന്റെ വിദ്യാലയം എന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി വേറിട്ടു നിൽക്കുന്നു.
5: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെ കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

வினோதத்தினம் 90.4 FM. Stay tuned.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി EMI, 0 down payment ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

to je widzisz. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ. പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് 71 ജലരാജാക്കന്മാർ. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ സജീവമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും

0: ജാഗ്രതാ നിർദ്ദേശം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31st യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും സന്നിഹിതരാണ്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയവ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള സാഹചര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ ചാർജ് ഡി അഫയേഴ്സ് യോജന പട്ടേൽ വ്യക്തമാക്കി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ ഓളപ്പരപ്പുകളിൽ ജലരാജാക്കന്മാരുടെ ആവേശ പോരാട്ടം വീക്ഷിക്കാൻ ജലോത്സവ പ്രേമികളും ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ചില രാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ഇതിൽ 22 ചുണ്ടന്മാരാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും വള്ളങ്ങളുടെ തുടർച്ചൽ പരിശീലനം പുരോഗമിക്കുന്നു. കരക്കാരും ക്ലബ്ബുകളും വലിയ ആവേശത്തിലാണ്. വള്ളങ്ങളുടെ മുന്നോടിയായുള്ള പരിപാടികൾ പുരോഗമിക്കുകയാണ്. വർണ്ണശബളമായ ഘോഷയാത്ര ആലപ്പുഴ നഗരത്തിൽ നടന്നു. വള്ളംകളി ആവേശവും കുട്ടനാടിന്റെ പച്ചപ്പും നിറഞ്ഞ ഫോട്ടോ പ്രദർശനം തുഴത്താളം ശ്രദ്ധേയമാണ്. വഞ്ചിപ്പാട്ട് മത്സരത്തിലും ആവേശ കടലിരമ്പി. വിദേശികളടക്കമുള്ള വള്ളംകളി പ്രേമികൾ ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞു.
0: തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി പി സി വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസ് നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്ര ഒരുക്കി സപ്ലൈകോ. ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ലോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ഇന്നുച്ചയ്ക്ക് വൈറ്റില ഹബ്ബിൽ മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് സർവീസുകൾ. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധന നടത്തും. പരാതികൾ റെയിൽ മദർ പോർട്ടൽ നമ്പരായ 9846200 എന്നിവയിലോ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവനാ ദിനം ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിനായുള്ള രാജീവ് ഗാന്ധിയുടെ സേവനങ്ങളെയും പൊതുജീവിതത്തിലെ സംഭാവനകളെയും അനുസ്മരിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രി നേരിട്ട് പമ്പയിൽ യോഗം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടക സൌഹൃദ ആശയവിനിമയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊല്ലത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ശിവഗിരി സർക്യൂട്ട് സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്ര സഹമന്ത്രി

0: ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വൈകിട്ട് 6:30 മത്സരം. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. മൂന്നാറും കോവളവും കുമരകവും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനി തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്നും പറക്കാം. വട്ടപ്പാറ സ്വദേശി കെ എൻ ഗോപകുമാരൻ നായർ സജ്ജമാക്കിയ 7.5 ഏക്കറിലെ ഹെലിപാഡും VIP ലോഞ്ചും മന്ത്രി PC വിഷ്ണുനാഥ് നാളെ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം വട്ടപ്പാറ അമ്പലം നഗറിലാണ് ഹെലിപാഡും VIP ലോഞ്ചും ഗോപകുമാരൻ നായർ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോവളം, കുമരകം, മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്താനാണ് ആലോചന. ഈ മാസം 2 മുതൽ 10 ദിവസത്തേക്ക് 7 മിനിറ്റ് വരെ പറക്കാൻ പ്രത്യേക ഇളവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായി തുടങ്ങിയ ഗോപകുമാരൻ നായർ പിന്നീട് ഹെലികോപ്റ്ററുകളുടെ വിഭാഗത്തിലേക്ക് മാറി. 1998 സ്വയം വിരമിച്ച അദ്ദേഹം 2006 ഹെലികോപ്റ്റർ കമ്പനി തുടങ്ങി. 2009 തുമ്പ ഏവിയേഷൻ സ്ഥാപിച്ചു.
0: ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. അതേസമയം കേരള തീരത്ത് ചുവപ്പ് ജാഗ്രതയുള്ള സാഹചര്യത്തിൽ മുതലപ്പുഴയിൽ കാണാതായ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 525 പോയിന്റ് ഉയർന്ന് 77,434. നിഫ്റ്റി 132 പോയിന്റ് നേട്ടത്തിൽ 24,210 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 3,160 രൂപ വർദ്ധിച്ച് 116,800 രൂപയും ഗ്രാമിന് 14,600 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ മട്ടന്നൂർ മാലൂരിൽ പുലി കെണിയിൽ കുടുങ്ങി. KPR നഗർ സ്വദേശിയായ രാമകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ പന്നിക്കുവച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ശനിയാഴ്ചത്തെ ആവേശ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് 71 ജലരാജാക്കന്മാർ. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ സജീവമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ഭീഷണി നഷ്ടപ്പെട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷമേതായ

ഇന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31st യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നു. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ, സിംഗപ്പൂർ പ്രധാനമന്ത്രി, ഇന്ത്യ വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഉത്തരാഖണ്ഡ് സന്ദർശനം പുരോഗമിക്കുന്നു. മസൂറിയിലുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ 2024 ബാച്ചിന്റെ IAS പ്രൊഫഷണൽ കോഴ്സ് രണ്ടാം ഘട്ടത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന 2025-27 ബാച്ച് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, റോയൽ ഭൂട്ടാൻ ഫോറസ്റ്റ് സർവീസ് ട്രെയിനി ഓഫീസർമാരെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖല

0: കൗൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരുമൊപ്പമുണ്ടായിരുന്നു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സാമ്പത്തിക സഹകരണം, ഡിജിറ്റലൈസേഷൻ, കണക്ടിവിറ്റി, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമിയും സംയുക്തമായാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ തുടങ്ങിയവ ചർച്ചയാകും. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ, വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വാൽസായൻ എന്നിവരുമായി ജപ്പാൻ പ്രതിരോധമന്ത്രി ചർച്ച നടത്തി. യോഗത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ ജപ്പാൻ പ്രതിരോധമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രധാൻമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിർമ്മിച്ച 235,000 വീടുകളുടെ താക്കോൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് പട്നയിൽ കൈമാറി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവ്വഹിച്ചു. കൃഷി ജൻ കല്യാൺ സംവാദ് പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി 2026 മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ഉച്ചകോടിയുടെ പ്രധാന വേദികളിലും പ്രതിനിധികൾ സഞ്ചരിക്കുന്ന പാതകളിലും സുഗമമായ ഗതാഗതം, ശക്തമായ സുരക്ഷ, മികച്ച നഗരശുചിത്വം, അടിയന്തര വൈദ്യസഹായ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഏജൻസികൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷപദം ജനകേന്ദ്രീകൃതവും മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന നൽകുന്നതുമായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. സുസ്ഥിര ജീവിതശൈലി, വനവൽക്കരണം, കാലാവസ്ഥാ പ്രതിരോധം എന്നിവയിലാണ് ഇന്ത്യയുടെ ശ്രദ്ധയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവന ദിനം ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. KPCC ആസ്ഥാനത്തും അനുസ്മരണ പരിപാടികൾ നടന്നു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. അംഗത്വ വിപുലീകരണം വേണമെന്നും ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ താൽക്കാലിക ചുമതലയുള്ള പ്രതിനിധി യോജന പട്ടേൽ വ്യക്തമാക്കി.
3: India's position on reforms of the Security Council are well known. We seek an expansion in both categories with greater representation for the Global South. The need for reforming the Security Council is more pronounced and pressing than ever before. Our joint endeavor must be on appropriately equipping the UNSC to address contemporary and future challenges. The world of 1945 has changed beyond recognition. UN membership has grown fourfold since then.
0: ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ എംപിമാർ വോട്ടെടുപ്പ് രേഖപ്പെടുത്തും. വോട്ട് രേഖപ്പെടുത്തും. 35 ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ സർക്കാർ ആശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും കൈമാറി ഇന്ത്യ. അഫ്ഗാൻ ജനതയുമായുള്ള ദീർഘകാല ആരോഗ്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ

0: കാര്യമന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികൾ നേരിടുന്ന അഫ്ഗാനിസ്ഥാന് മുൻപും ഇന്ത്യ വലിയ തോതിൽ മാനുഷിക മെഡിക്കൽ സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ ഇന്നലെ രാത്രിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കീവിലെ 3 ജില്ലകളിലായി 12 കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി യുക്രൈന്റെ അടിയന്തര സേവന വിഭാഗം അറിയിച്ചു. വീടുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം റഷ്യയുടെ സൈനിക തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് യുക്രൈനും ആക്രമണങ്ങൾ ശക്തമാക്കി. ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്നും ഇറാനും വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ സിംഗിൾസിൽ PV സിന്ധു ചൈനയുടെ 3-ാം സീഡ് വാങ് ഷിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ക്വാർട്ടറിൽ കടന്നു. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ 1-ാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFുമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പരാതികൾ റെയിൽവേ മദത് പോർട്ടൽ നമ്പറായ 139 9846200 എന്നിവയിലും അറിയിക്കാം. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസുകൾ നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കുന്നു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ.

0: വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really? We can grow together.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അത്തം പത്ത് രുചി. ആശയം അവതരണം പാർവതി പ്രസാദ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM അത്തം പത്ത് രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിന്റെ നാലാം നാൾ ഇന്ന് വിശാഖം. വിശാഖ ദിനത്തിൽ നമുക്കിന്ന് അവിയലിനെയും തോരനെയും പരിചയപ്പെടാം. ഒരുപാട് പച്ചക്കറികൾ ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ മനോഹരമായ രുചിയാണ് അവിയൽ.

സ്വാദിനായി പച്ചക്കറികൾ നീളത്തിലരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളത്തിൽ വേവിക്കുക. അധികം ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് തേങ്ങ, പച്ചമുളക്, ജീരകം എന്നിവ ചെറുതായി അരച്ച് ചേർക്കുക. നന്നായി ഇളക്കി കുറച്ചു നേരം വേവിച്ച ശേഷം തീ ഓഫ് ചെയ്യുക. അവസാനം കറിവേപ്പില, വെളിച്ചെണ്ണ എന്നിവ ചേർത്താൽ നാടൻ അവിയൽ റെഡി. ഓരോ നാട്ടിലും ഓരോ രുചി പോലെ ചിലയിടത്ത് അവിയലിൽ തൈര് ചേർക്കുന്ന ഒരു രീതിയും ഉണ്ട്. അപ്പോ അതിനായി തേങ്ങ അരച്ചതിനു ശേഷം തീ ഓഫ് ചെയ്ത് അവസാനം അടിച്ചെടുത്ത തൈര്, കറിവേപ്പില, വെളിച്ചെണ്ണ എന്നിവ ചേർത്താൽ ആ രീതിയിലുള്ള അവിയലും റെഡി. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന വിഭവമാണ് അവിയലും തോരനും. അപ്പൊ അവിയലിന്റെ കൂട്ട് നമ്മൾ കേട്ടു, ഇനി നമുക്ക് തോരന്റെ കൂട്ട് കേൾക്കാം. തോരനായി നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയാണെങ്കിലും എടുക്കാം. ഞാനിപ്പോ ഇവിടെ ക്യാബേജ് തോരനാണ് എടുത്തിരിക്കുന്നത്. അതിനായി ആദ്യം തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, ജീരകം, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ചതച്ചെടുക്കുക. ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. കറിവേപ്പില ചേർത്ത ശേഷം അരിഞ്ഞ ക്യാബേജും മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. അല്പം വെള്ളം തളിച്ച് മൂടി വെച്ച് ക്യാബേജ് നന്നായി വേവിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം വെള്ളം ചേർക്കേണ്ടതേയില്ല. ക്യാബേജ് വെന്ത് കഴിഞ്ഞാൽ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ തീയിൽ ഇളക്കി വേവിക്കുക. അവസാനം അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്താൽ നല്ല നാടൻ മണവും രുചിയും കിട്ടും. അപ്പോ ഇന്ന് ഓണത്തിന്റെ രണ്ട് വിഭവങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. നാളെ അടുത്ത രണ്ട് ഓണ വിഭവവുമായി നിങ്ങൾക്കരികിൽ അത്തം പത്ത് രുചിയിൽ ഞാൻ എത്തുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തം പത്തുരുചി. ആശയം അവതരണം പാർവതി പ്രസാദ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

0: been reported so far. Amid escalating unrest in Pakistan-occupied Jammu and Kashmir, the United Kashmir People's National Party has drawn the attention of the international community to human rights abuses by Pakistani forces in the region. The UK PNP has expressed grave concern over reports of civilian deaths and injuries, arbitrary arrests, enforced disappearances and communication blackouts. It also raised concerns over restrictions on movement and punitive measures against peaceful political activists and human rights defenders. The government has announced the National Sports Awards 2025. India's premier women's badminton doubles pair, Teresa Jolly and Pulela Gayatri Gopichand, along with 15 other sports persons from various disciplines, will be presented the Arjun Award for their outstanding performances games. Finance Minister Nirmala Sitharaman has announced that public sector banks will launch a month-long campaign called Banking for Youth from 2nd of October this month. Karnataka has earmarked 1,736 acres for the Tumakuru node of the Bangalore-Chennai Industrial Corridor. The project targets 7,000 crore rupees in investment and more than 88,000 jobs, with completion scheduled for 2027. Rehman is bringing together several of Indian cinema's most iconic stars and musicians to pay homage to legendary singer Asha Bhonsle's incredible legacy. After earlier thanking Shah Rukh Khan for being part of his tribute music video, the Oscar-winning composer has now thanked Salman Khan as well for joining the project. The tribute titled Asha Forever was originally conceptualized by Rahman during Asha Bhonsle's lifetime, with plans to present it to her personally. That's all for today's current affairs updates. I'm Dr. Parvati Jeevan, signing off.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: അമൃതമായി ഒഴുകിയെത്തുന്ന സംഗീതം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് അത് പടരുകയാണ്. മേഘങ്ങൾക്കിടയിലൂടെ, നക്ഷത്രങ്ങൾക്കിടയിലൂടെ അനിർവചനീയമായ അനുഭൂതി പകർന്നുകൊണ്ട് കേൾക്കാം മേഘമൽഹാർ. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8:30. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
5: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
4: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
5: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
4: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
5: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
4: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
5: നസീം സിഗ്നേച്ചർ,
4: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

பெண்ணாயா நடம் வேண்டே மனுஷ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഭരണഘടനയും മൗലിക അവകാശങ്ങളും എന്ന പ്രഭാഷണ പരമ്പരയിൽ 25 മുതൽ 30 വരെയുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങളെക്കുറിച്ചുള്ള സംക്ഷിപ്ത പ്രതിപാദ്യമാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം അഥവാ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിക്കുന്നതാണ് 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങൾ. ആർട്ടിക്കിൾ 29-ലും 30-ലുമായി പ്രതിപാദിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ചാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്ന് വിവക്ഷിച്ചിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക അവകാശങ്ങളെ സംബന്ധിച്ചാണ്. ഈ രണ്ടു മൗലിക അവകാശങ്ങളെയും സംബന്ധിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം അഥവാ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാഷ്ട്രം ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. സെക്യുലറിസം അഥവാ മതേതരത്വമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നായി കരുതുന്നത്. നമ്മുടെ ഭരണഘടന നിയമ നിർമ്മാണ സഭ ആയിരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചയിൽ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ, അതായത് ആമുഖത്തിൽ, സെക്യുലർ എന്ന പദം ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് പ്രൊഫസർ KT ഷാ എന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗമായിരുന്നു. എന്നാൽ ഭരണഘടനയുടെ ആമുഖം എഴുതിയുണ്ടാക്കിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഭരണഘടനാ ശില്പിയായ ഡോക്ടർ B.R. അംബേദ്കറും ഈ ഭേദഗതിയോടെ വിയോജിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ സെക്യുലർ എന്ന പദം ഉണ്ടായിരുന്നില്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ തുടക്കം. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇന്റഗ്രിറ്റി എന്നീ 3 പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അങ്ങനെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറി. സെക്യുലറിസം എന്നാൽ എന്താണെന്ന് ഭരണഘടന നിർവചിക്കുന്നില്ല. മറ്റു പല ഭരണഘടനാ തത്വങ്ങളെയും പോലെ സെക്യുലർ, സെക്യുലറിസം എന്നീ ഭരണഘടനാ തത്വങ്ങൾ വൈദേശികമായ ഒരു സങ്കല്പമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തുകാരനും ചിന്തകനുമായ ജോർജ് ജേക്കബ് ഹോളിയാക്ക് രൂപം നൽകിയ 2 പദങ്ങളാണ് സെക്യുലറിസവും ജിങ്കോയിസവും. ഇംഗ്ലണ്ടിലെ ചർച്ചും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതും രണ്ടിനുമിടയിലുള്ള അതിർവരമ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുമായിരുന്നു സെക്യുലറിസം എന്ന പദം. തീവ്രമായ ദേശീയതയും ദേശീയ ബോധത്തെയുമാണ് ജിങ്കോയിസം എന്ന പ്രയോഗത്തിലൂടെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഭാരതത്തിൽ മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് രാഷ്ട്രത്തിന് ഔദ്യോഗികമായ ഒരു മതം ഇല്ല എന്നുള്ളതും എല്ലാ മതങ്ങളോടും സമഭാവന, സർവധർമ്മ സമഭാവന പുലർത്തുക എന്നതും മതവിശ്വാസത്തിന്റെ പേരിൽ പൗരന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കാൻ പാടില്ല എന്നതും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയും ഭരണഘടനയുടെ മുന്നിൽ തുല്യതയുള്ള പൗരന്മാരായി പരിഗണിക്കുക എന്നതും എല്ലാവർക്കും അവരവരുടെ മതം അനുഷ്ഠിക്കാനും പ്രബോധനം നടത്താനുമുള്ള തുല്യ അവസരം ഉറപ്പാക്കുക എന്നതുമാണ്. ഏറെ പ്രശസ്തമായ കേശവാനന്ദ ഭാരതി കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രസ്താവിച്ചിരിക്കുന്നതും ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്ന് മതേതരത്വം ആണെന്നുള്ളതാണ്. ഇനി നമുക്ക് ഭരണഘടനയുടെ 25 മുതൽ 28 വരെ അനുച്ഛേദങ്ങളിലായി പ്രതിപാദിച്ചിരിക്കുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ അഥവാ മതസ്വാതന്ത്ര്യം എന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ സംബന്ധിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും അതിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളുമാണ് ഈ അനുച്ഛേദങ്ങളിലായി പ്രസ്താവിച്ചിരിക്കുന്നത്. ഭാരതത്തിലുള്ള ഏതൊരാൾക്കും എന്ന് പറയുമ്പോൾ ഇതിൽ വിദേശികളും ഉൾപ്പെടും. അതായത് ഭാരതത്തിലുള്ള വിദേശികൾ ഉൾപ്പെടെയുള്ള ഏതൊരാൾക്കും അവരുടെ മനസാക്ഷി സ്വാതന്ത്ര്യത്തിന് അനുസൃതമായി, എന്ന് പറഞ്ഞാൽ മനസാക്ഷിക്ക് ഉത്തമ ബോധ്യമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഭരണഘടന തുല്യ അവകാശം നൽകുന്നു. എന്നാൽ ഈ സ്വാതന്ത്ര്യം ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമാണ്. ആദ്യത്തെ നിബന്ധന, സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ. മതവിശ്വാസവും ആചരണവും പ്രബോധനവും പൊതുസമാധാനത്തിനും ക്രമസമാധാന പാലനത്തിനും വിധേയമായിരിക്കണം.

അതേപോലെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സദാചാര മൂല്യങ്ങൾക്കു വിധേയമായിരിക്കണം മതവിശ്വാസം. മൂന്നാമതായി, മതവിശ്വാസികളുടെയും മറ്റുള്ളവരുടെയും ആരോഗ്യം ഹെൽത്തിനെ ബാധിക്കാൻ പാടില്ല. ഉച്ചഭാഷിണിയിലൂടെയുള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികളിൽ കോടതി ഇടപെടുന്നത് ഈ നിബന്ധന ഭരണഘടനയിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന, മതവിശ്വാസം, ആചരണം, പ്രബോധനം എന്നിവ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തെ പാർട്ട് ത്രീയിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് മൗലിക അവകാശങ്ങൾക്കു കൂടി വിധേയമാണ് എന്നുള്ളതാണ്. അതായത് ആർട്ടിക്കിൾ 14 പറയുന്ന നിയമത്തിനു മുന്നിലുള്ള സമത്വവും 19 അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ആർട്ടിക്കിൾ 21 പ്രസ്താവിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി എന്നീ മൗലിക അവകാശങ്ങൾക്കു വിധേയമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം. 2018 ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ ക്ഷേത്രത്തിൽ നിലവിൽ നിന്ന ആചാരം ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിനും ആർട്ടിക്കിൾ 14 ഉറപ്പു നൽകുന്ന വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനും ആർട്ടിക്കിൾ 19 അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനും അനുസൃതം അല്ല എന്ന പരാമർശം അടങ്ങിയിരുന്നു. എന്നാൽ 2019 ഈ വിധി പ്രസ്താവം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. മതം പ്രബോധനം നടത്താനുള്ള അവകാശം അഥവാ പ്രചരിപ്പിക്കാനുള്ള അവകാശം മതപരിവർത്തനം നടത്താനുള്ള അവകാശം അല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധി ന്യായങ്ങളിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. മതപരവും ധർമ്മപരവുമായ ആവശ്യങ്ങൾക്കു വേണ്ടി, അതായത് റിലിജിയസ് ആൻഡ് ചാരിറ്റി പർപ്പസിനു വേണ്ടി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിലനിർത്തുന്നതിനും അതേപോലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർജിക്കുന്നതിനും ഉടമസ്ഥതയിൽ വയ്ക്കുന്നതിനും അധികാരം നൽകുന്നതാണ് അനുച്ഛേദം 26. എന്നാൽ ഈ അവകാശങ്ങളും നിബന്ധനകൾക്കു വിധേയമാണ്. പൊതുസമാധാനത്തിനും എല്ലാവരുടെയും ആരോഗ്യത്തിനും സമൂഹത്തിന്റെ സാൻമാർഗിക മൂല്യങ്ങൾക്കും വിധേയമാണ് ആർട്ടിക്കിൾ 26 നൽകുന്ന അവകാശങ്ങളും. 25ഉം 26ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ആർട്ടിക്കിൾ 26 റിലിജിയസ് ഡിനോമിനേഷൻ അഥവാ ഒരു മതത്തിലെ തന്നെ പ്രത്യേക ഐഡന്റിറ്റിയുള്ള മതവിഭാഗങ്ങൾക്കാണ് ബാധകം. ആർട്ടിക്കിൾ 25 അവകാശം മറ്റു മൗലിക അവകാശങ്ങൾക്കു കൂടി വിധേയമാണ്. എന്നാൽ 26 അവകാശങ്ങൾ മറ്റു മൗലിക അവകാശങ്ങൾക്ക് വിധേയം അല്ല. അടുത്ത അനുച്ഛേദമായ ആർട്ടിക്കിൾ 27 പറയുന്നത്, ഒരു മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ ഉന്നമനത്തിനോ സംരക്ഷണത്തിനോ വേണ്ടി വകകൊള്ളിക്കാൻ ഉദ്ദേശിച്ചുള്ള നികുതികൾ നൽകാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് മതത്തിൻ്റെ ഉന്നമനത്തിനും പുരോഗമനത്തിനും വേണ്ടി വ്യക്തികളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാൻ മതത്തിന് അവകാശമുണ്ട്, പക്ഷേ ആരെയും അതിനുവേണ്ടി നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് ഈ അനുച്ഛേദം ഉദ്ദേശിക്കുന്നത്. പൂർണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് നിലനിർത്തി സംരക്ഷിച്ചു പോരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനം അതായത് മതപഠനം നടത്താൻ പാടുള്ളതല്ല എന്നാണ് ആർട്ടിക്കിൾ 28 വിവക്ഷിക്കുന്നത്. ഇതൊരു കർശനമായ നിരോധനമാണ്. എന്നാൽ മതബോധനം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ട്രസ്റ്റുകളോ എൻഡോമെന്റുകളോ സ്ഥാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്റ്റേറ്റിന്റെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണെങ്കിലും മതബോധനം നൽകുന്നതിന് ഈ വിലക്ക് ബാധകമല്ല. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 29ഉം 30ഉം. ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്ന ഭരണഘടനാ വകുപ്പുകളാണ് 29ഉം 30ഉം. ആർട്ടിക്കിൾ 29 അനുസരിച്ച് ഭാരതത്തിന്റെ ഭൂപ്രദേശത്തോ അതിന്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിക്കുന്ന ഏത് വിഭാഗം പൗരന്മാർക്കും അവരുടെ ഭിന്നമായ അതായത് വ്യത്യസ്തമായ ഭാഷയോ ലിപിയോ സംസ്കാരമോ സംരക്ഷിക്കുവാനുള്ള അവകാശം ഉറപ്പു നൽകുന്നതാണ് ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷം എന്ന വാക്കിന് ഭരണഘടന പ്രത്യേകമായ നിർവചനം നൽകിയിട്ടില്ല. 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന മൈനോറിറ്റി കമ്മീഷനുകളും സ്ഥാപിച്ചു. മുസ്ലിം, ക്രിസ്ത്യൻസ്, സിഖ്സ്, ബുദ്ധിസ്റ്റ്,

0: പാഴ്സീസ് ആൻഡ് ജെയിൻസ് എന്നീ ആറു മതവിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള ഭരണഘടനാ വകുപ്പുകൾക്ക് അനുസൃതമായാണ് 1992 നിയമനിർമ്മാണവും കമ്മീഷനുകളുടെ നിയമനവും. മൈനോറിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായ സ്വയംഭരണ അവകാശം ഉറപ്പു നൽകുന്ന അനുച്ഛേദമാണ് Article 30. 1947 ഭാരതത്തിന്റെ വിഭജനത്തിനു ശേഷം 1950 January 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. വിഭജനത്തെ തുടർന്ന് മത ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കൂടിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന Article 30 ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളായ മതസ്വാതന്ത്ര്യത്തെയും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെയും പറ്റിയുള്ള സംക്ഷിപ്ത വിവരണം ഇവിടെ സമാപിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM-ൽ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: Music with Radio Sandvanam 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: കൃഷ്ണായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 81212-1268-0.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻട്രിക്കോ അവതരിപ്പിക്കുന്ന തമിഴ് ഗാന വിശേഷങ്ങളുടെ കാറ്റിൽ ഒരു ഗീതം.
10: இன்றைக்கோ வழங்கும் காற்றில் ஒரு கீதம் நிகழ்ச்சிக்கு உங்களை அன்போடு வரவேற்கிறேன். இன்னைக்கு எனக்கு மட்டும் இல்ல, உங்க எல்லாருக்கும் பிடிச்ச ஒரு பிரபலத்தை பத்தி தான் பேச போறோம், அவரை பத்தி தான் தெரிஞ்சுக்க போறோம். தமிழ் திரையுலகில் இவருடைய பெயர் இல்லாம, இவருடைய பங்களிப்பு இல்லாம, இவருடைய படைப்புகள் இல்லாம, இவரால் உருவாக்கப்பட்ட நட்சத்திரங்கள் இல்லாம அவ்வளவு எளிதா கடந்து விட முடியாது. கோலிவுடைய பல்கலைக்கழகம்னு அழைக்கப்படுற AVM நிறுவனத்தால உருவாக்கப்பட்ட தமிழ் சினிமாவின் முக்கியமான ஒரு முகம் இவர். தமிழ் தெலுங்கு மொழிகள்ல 75-க்கும் கூடுதலான திரைப்படங்கள் இயக்கியிருக்காரு. யாருன்னு தெரிஞ்சதா? இயக்குனர் SP முத்துராமன் அவர்கள். இயக்குனர் SP முத்துராமன் அவர்களுடைய சொந்த ஊர் சிவகங்கை மாவட்டம் காரைக்குடி. 9th ஸ்டாண்டர்ட் படிக்கும் போதே அவருடைய பள்ளி நாடகங்கள்லையும் கலை நிகழ்ச்சிகளையும் இவர் தான் எடுத்து நடத்திருக்காரு. சின்ன வயசுல SP முத்துராமன் அவர்களும் அவருடைய தந்தையும் நிறைய நாடகங்கள்லாம் போய் நேர்ல பாப்பாங்களாம். இந்த நாடகங்களை பார்த்து பார்த்து இந்த கலைத்துறை மீது அவருக்கு அதிகமான ஆர்வம் ஏற்பட்டுச்சு. 1952 நம்ம சிவாஜி கணேசன் அவர்கள் நடிச்ச பராசக்தி படத்தை பார்த்ததுக்கு அப்புறமா இயக்குனர் SP முத்துராமன் அவர்களுக்கு இனிமே நம்மளுடைய வாழ்க்கை திரை உலகம் தான் அப்படின்னு முடிவு செஞ்சிட்டாரு. அவங்களுடைய பேரண்ட்ஸ் கிட்டயும் சொல்றாரு. மறுப்பே இல்லாம SSLC முடிச்ச கையோட அவர் சென்னைக்கு பயணமாகிறாரு. இன்னும் அவரை பத்தின நிறைய விஷயங்கள் தெரிஞ்சுப்போம். அதுக்கு முன்னாடி SP முத்துராமன் அவர்கள் இயக்கிய 6-60 திரைப்படத்திலிருந்து பஞ்சு அருணாச்சலம் அவர்களுடைய வரிகளில் இசைஞானி இளையராஜா அவர்களின் இசையில், SP பாலசுப்ரமணியம், S. ஜானகி அவர்களின் குரலில் கண்மணியே காதல் என்பது பாடலை கேட்கலாமா?

0: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിന് ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: Tuned to Radio Santhanam 90.4 FM for your favorite programs and music.
9: Community Radio Santhanam 90.4 FM il ippol kelkam Gaana Veedi, tayaraki avadhirippikkunnathu Dr. Sreeja Anil, sangeethika sahayam Shyam Das.
10: ഹായ്, നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്. റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. മുക്കുവനെ സ്നേഹിച്ച ഭൂതം ജെ ശശികുമാർ സംവിധാനം ചെയ്ത് 1978 പുറത്തിറങ്ങിയ ചിത്രം. ഈ ചിത്രത്തിന്റെ കഥാകൃത്ത് അൻവർ സുബൈറാണ്. തിരക്കഥയും സംഭാഷണവും രചിച്ചത് TV ഗോപാലകൃഷ്ണൻ. ഈ ചിത്രത്തിൽ MG സോമൻ, JN ഉണ്ണിമേരി, മണവാളൻ ജോസഫ്, KPSC ലളിത എന്നിവർ മുഖ്യ വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ആ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ ഒരു ഫാന്റസി ചിത്രമായിരുന്നു മുക്കുവനെ സ്നേഹിച്ച ഭൂതം. ഈ മനോഹര ഗാനം രചിച്ചത് അൻവർ സുബൈറാണ്. സംഗീതം നൽകിയത് KJ ജോയ്. PJ ചന്ദ്രനും PJ ശുശീലയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: വിനോദത്തിലും വിജ്ഞാനത്തിലുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: പള്ളിച്ചട്ടമ്പി എസ് സുരേഷ് ബാബു രചിച്ച്, ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് 2026 പുറത്തിറങ്ങിയ ആക്ഷൻ ഡ്രാമ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടൊവിനോ തോമസ് ആണ് ഈ സിനിമയിലെ പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രം 1950s കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ പര്യവേഷണം ചെയ്യുന്നു. കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ് എന്നിവർ മറ്റു കഥാപാത്രങ്ങൾക്ക് ജീവനേകി. പട്ടേലാർ കുഞ്ഞമ്പൂ നമ്പ്യാർ എന്ന പ്രത്യേക കഥാപാത്രമായി പൃഥ്വിരാജ് സുകുമാരനും ചിത്രത്തിലുണ്ട്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും സംഗീതം ജേക്സ് ബിജോയുമാണ്. ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത് വിശാൽ മിശ്രയും ആവണി മൽഹറും ചേർന്നാണ്.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
4: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ജയിൽ പുള്ളി. 1957 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ജയിൽ പുള്ളി. പി സുബ്രഹ്മണ്യം സംവിധാനം നിർവഹിച്ച് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നിർമ്മിച്ച നീല പ്രൊഡക്ഷൻസിന്റെ ജയിൽ പുള്ളിയുടെ കഥയും സംഭാഷണവും മുട്ടത്തുവർക്കിയുടേതാണ്. തിരുനൈനാർ കുറിച്ച് രചിച്ച 12 ഗാനങ്ങൾക്ക് ബ്രദർ ലക്ഷ്മണൻ ഈണം നൽകി. നിത്യഹരിത നായകൻ പ്രേം നസീർ, മിസ് കുമാരി, ബഹദൂർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, കോട്ടയം ശാന്ത എന്നിവർ തിരശീലയിൽ. മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കമുകറ പുരുഷോത്തമനും ശാന്താ പി നായരും ചേർന്നാണ്. ജൂൺ 21 ലോക സംഗീത ദിനമാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി

0: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ചിത്രം 1988 പുറത്തിറങ്ങിയ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു മലയാള ചലച്ചിത്രം. മോഹൻലാൽ, രഞ്ജിനി, നെടുമുടി വേണു, പൂർണ്ണ വിശ്വനാഥൻ, സുകുമാരി, ശ്രീനിവാസൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീനിവാസന്റെ കഥയെ ആസ്പദമാക്കി പ്രിയദർശൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഈ ചിത്രം പിന്നീട് ചോരി ചോരി എന്ന പേരിൽ ഹിന്ദിയിലും പുനർനിർമ്മിച്ചു. മലയാളത്തിലെ ജനപ്രീതി നേടിയ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി ചിത്രം കണക്കാക്കപ്പെടുന്നു. മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രിയദർശൻ നേടി. ചിത്രത്തിലെ വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് മോഹൻലാൽ പ്രത്യേക ജൂറി അവാർഡ് നേടി. പരമ്പരാഗത ത്യാഗരാജ കൃതിക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകി. നെയ്യാറ്റിൻകര വാസുദേവനും MG ശ്രീകുമാറും ചേർന്ന് ജീവസ്വറ്റതാക്കി. ആഭേരി രാഗത്തിലുള്ളതാണ് ഈ കീർത്തനം.

0: సగమ పని
1: సాగరిని
2: എന്നാ നോക്കാം.

0: മിഥുനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. വൈശാലി. എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയെ അടിസ്ഥാനമാക്കി ഭരതൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് വൈശാലി. 1988 പുറത്തിറങ്ങിയ ഈ ചിത്രം പുരാണകഥ അവതരിപ്പിക്കുന്ന ഏക ഭരതൻ ചിത്രമാണ്. മഹാഭാരതത്തിലെ ഒരു പുരാണകഥയെ ആസ്പദമാക്കിയാണ് ഇത് നിർമ്മിച്ചത്.

ചിരിക്കുന്നത്. വരൾച്ച ബാധിച്ച ഒരു രാജ്യത്ത് മഴ പെയ്യിക്കാൻ വേണ്ടി ഒറ്റപ്പെട്ട ഒരു മുനിയെ വശീകരിക്കാൻ ചുമതലപ്പെട്ട ഒരു രാജകീയ വേശ്യയുടെ മകൾ അന്തിമ വഞ്ചനയ്ക്ക് വിധേയമാകുന്നതാണ് ഈ ദുരന്തകഥ. ഓൻ വി കുറുപ്പുമാഷിന്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം, ലതിക ടീച്ചറും ദിനേശും ചേർന്നുള്ള ആലാപനം, ശുദ്ധ സന്യാസി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഓണം കുടുംബശ്രീയോടൊപ്പം എന്ന സന്ദേശവുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വിപണനമേള ഇന്നു മുതൽ ഓഗസ്റ്റ് 24 വരെ അലൈൻമെന്റ് കരുക്കോൺ ജംഗ്ഷനിൽ നടക്കും. മേളയുടെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. ഭക്ഷ്യ കാർഷിക മില്ലറ്റ് കൈത്തറി ഉൽപ്പന്നങ്ങൾ, ധാന്യപ്പൊടികൾ, മസാലപ്പൊടികൾ, അച്ചാറുകൾ, നാടൻ പലഹാരങ്ങൾ, വെളിച്ചെണ്ണ, തേൻ, വസ്ത്രങ്ങൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാകും. IHRD സ്ഥാപനമായ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഇന്നും നാളെയും നടക്കും. വിശദവിവരങ്ങൾക്ക് 0474-2453-300 എന്ന നമ്പറിലോ 9809-85-2453 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474-2453-300 എന്ന നമ്പറിലോ 9809-85-2453. ഫിഷറീസ് വകുപ്പ്, സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൺ തീരമൈത്രി പദ്ധതിയിലേക്ക് മിഷൻ കോർഡിനേറ്ററെ നിയമിക്കും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന. ഓഗസ്റ്റ് 24 തേവള്ളി സ്റ്റാഫ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് 9497-28-3336 നമ്പർ ഒരിക്കൽ കൂടി 9497-28-3336. മുളങ്കാടകം

0: യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സെന്ററിൽ BBA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളിലേക്ക് സീറ്റ് ഒഴിവ്. വിശദവിവരങ്ങൾക്ക് 9895502099 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9895502099 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. രൂപതയുടെ ഹാൻഡ് ഫോർ ലൈഫ് പ്രോ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റും വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന പൊതുച്ചോറ് വിതരണ പദ്ധതിയുടെ വാർഷിക പ്രവർത്തനോദ്ഘാടനം തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് സ്കൂളിൽ ഡോക്ടർ ബൈജു ജൂലിയൻ നിർവഹിച്ചു. കൊല്ലം വെസ്റ്റ് സീനിയേഴ്സ് സിറ്റിസൺ ഫോറം നടത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണം മേയർ AK ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. ഫോറം പ്രസിഡന്റ് ജെ പരമേശ്വരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ശക്തികുളങ്ങര അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണച്ചന്ത മേയർ AK ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. കോയിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST മാത്തമാറ്റിക്സ് HST ഇംഗ്ലീഷ് അധ്യാപകൊഴിവിലേക്കുള്ള അഭിമുഖം ഓഗസ്റ്റ് 24 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കൊല്ലം കോർപ്പറേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഓണാരവം ഓഗസ്റ്റ് 20 മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളോടെ നടക്കും. സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ ഓഗസ്റ്റ് 20 വൈകിട്ട് 3:30 തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി ഓണാരവം ഉദ്ഘാടനം ചെയ്തു. മേയർ AK ഹഫീസ് അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, NK പ്രേമചന്ദ്രൻ MP, വിഷ്ണുമോഹൻ MLA, കോർപ്പറേഷൻ ചെയർപേഴ്സൺ, കൌൺസിലർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ESICU സഹകരിച്ച് നടക്കുന്ന നിധി ആപ്കി നിഗത് ഓഗസ്റ്റ് 27 കൊല്ലം പബ്ലിക് ലൈബ്രറിയിലെ സാവിത്രി ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ

0: ദൈവത്തിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

എന്നുച്ച ഒരു പച്ച കണകിട്ടി ഏഴാട്ടി ചിന്തി തോരൊറ്റാലും.

പത്ത് പിന്നുച്ച ഒരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
9: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
5: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
10: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
10: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
7: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
11: ചരിത്രത്തിൽ ഇന്ന് August 20. ഇറാൻ ഇറാഖ് യുദ്ധത്തിന് വിരാമമിട്ടതും മലബാർ കലാപം ആരംഭിച്ചതും SNDP യോഗത്തിന്റെ സ്ഥാപകനും സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനും ആയ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനവുമൊക്കെ ഒരു August 20. August 20 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് August 20. August 20 8 വർഷത്തെ ഇറാൻ ഇറാഖ് യുദ്ധത്തിന് വിരാമമിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. 1980 ഇന്നേ ദിവസമായിരുന്നു ഇറ്റാലിയൻ പർവ്വതാരോഹകനായ റെയിൻഹോർഡ് മെസ്നർ ആദ്യമായി ഒറ്റയ്ക്ക് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. സ്ത്രീകൾ മാലിയിൽ നിന്ന് സ്വതന്ത്രമായത് 1960 ഓഗസ്റ്റ് 20. അമേരിക്ക വോയജർ 2 വിക്ഷേപിച്ചത് 1977 ഓഗസ്റ്റ് 20. ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു നാസ വൈക്കിംഗ് 1 വിക്ഷേപിച്ചത്. 2014 ഇന്നേ ദിവസമായിരുന്നു 14 വർഷത്തെ തടവിന് ശേഷം മണിപ്പൂരിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇറോം ശർമിള മോചിതയായത്. 1921 ഓഗസ്റ്റ് 20. ഓഗസ്റ്റ് 20 രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ ബ്രഹ്മസമാജം രൂപം കൊണ്ടത്. 1897 അനോഫിലിസ് കൊതുകുകൾ ആണെന്ന് റൊണാൾഡ് റോസ് കണ്ടെത്തിയത് 1897 ഓഗസ്റ്റ് 20. 2000 ഓഗസ്റ്റ് 20 ഇടുക്കിയിലെ കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത്. 1900 യോഗത്തിന്റെ സ്ഥാപകനും സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനമാണ് ഇന്ന്. 1856 ഓഗസ്റ്റ് 20 അദ്ദേഹം ജനിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശവും ജീവിത ലക്ഷ്യവും. ഇന്ത്യയുടെ 6-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ന്. ഫിറോസ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മൂത്ത മകനായിരുന്നു രാജീവ് ഗാന്ധി. 40-ാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ അദ്ദേഹം ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചു. മരണാനന്തരം 1991 രാജ്യം ഒരു പൗരന് നൽകിയ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിച്ചു.
12: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

0: नमः।
1: हरि ओम। दृढव्रताः नमस्यन्तश्च मां भक्त्या काय वाङ् मनोभिः नमस्कुर्वन्तश्च मां भगवन्तं वासुदेवं सकल कल्याण गुण निधानम् इष्टदेवतारूपेण च स्थितम्। നമസ്കരിക്കുന്നു. ആരാണ് ഭഗവാൻ? സർവകല്യാണ ഗുണസമ്പന്നനാണ്. എന്താ സർവകല്യാണ ഗുണസമ്പന്നൻ എന്ന് പറഞ്ഞാല്, സൂര്യൻ ഉദിക്കുമ്പോൾ ഭഗവാന്റെ പ്രകാശം സമുദ്രത്തിൽ തിരമാലകൾ നിരന്തരമായി വന്നു പോകുന്നത് ഭഗവാന്റെ വൈഭവം. മൂക്കിന്റെ തുമ്പത്ത് ശ്വസിക്കാനുള്ള വായു സജ്ജമാക്കി തരുന്നത് ഭഗവത് കാരുണ്യം. ആഹരിച്ചതൊക്കെ അകത്ത് വേണ്ട രീതിയിൽ പചിക്കുക. പചാമി അന്നം, ശങ്കരാചാര്യരോട് വ്യാഖ്യാനിച്ചത് പങ്ക്തിൽ കറൂമി എന്നാണ്. സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇപ്പൊ ശാസ്ത്രം കണ്ടുപിടിച്ചത് അത് തന്നെയാ. കഴിച്ച ആഹാരം ദഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് മൈറ്റോകോൺഡ്രിയയിലേക്ക് അത് സപ്ലൈ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ അകത്ത് നിർവഹിക്കുന്നു, പുറത്ത് നിർവഹിക്കുന്നു. ഈ ശക്തി വിശേഷമാണ്

ഈശ്വരൻ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് ഈശ്വരനെ നമസ്കരിക്കുന്നു. നമസ്കരിക്കുന്നത് എവിടെയാ? ചിലപ്പോ ഇഷ്ടദേവതയിൽ നമസ്കരിക്കുന്നതിലൂടെ ആയിരിക്കും നാം സർവേശ്വര നമസ്കാരത്തെ ചെയ്യുന്നത്. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആരെ എവിടെ നമസ്കരിച്ചാലും, അച്ഛനെ നമസ്കരിച്ചാലും, അമ്മയെ നമസ്കരിച്ചാലും, ആലിനെ നമസ്കരിച്ചാലും, പാമ്പിനെ നമസ്കരിച്ചാലും, കേട്ടില്ലേ? കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ ഒന്നേ ഉള്ളൂ. സെമിറ്റിക് മതങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. സെമിറ്റിക് മതത്തിൽ എന്താണ് പറയുക? ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഈശ്വരൻ ഒന്നേ എന്നിടത്താണ് ഊന്നൽ. അപ്പൊ ബാക്കിയൊക്കെ അനീശ്വരമാണ്. അതുകൊണ്ട് മറ്റൊന്നിനെയും നമസ്കരിച്ചുകൂടാ. നിങ്ങളുടെ നമസ്കാരമൊക്കെ ഈശ്വരന് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് മറ്റൊന്നിനെ നമസ്കരിക്കാതിരിക്കൂ. നമ്മള് തന്നെയാ പറയുന്നത്, നമ്മുടെ നമസ്കാരമൊക്കെ ഈശ്വരന് അർഹതപ്പെട്ടതാണ്, മറ്റൊന്നില്ല. അൺഫോർച്യുനേറ്റ്ലി, സോ വേർ എവർ വി ഡു നമസ്കാരം, ഇറ്റ് ഈസ് അൺടു ഹിം. മനസ്സിലായില്ലേ? നമസ്യന്തശ്ച മാം ഭക്ത്യാ, നമസ്കരിക്കുന്നു നിത്യയുക്താ, അവര് നിത്യയുക്തന്മാരാണ്. നിത്യയുക്തത്വം എന്ന് പറഞ്ഞാൽ വെൽ ഇന്റഗ്രേറ്റഡ്. മനസ്സിലൊന്ന്, വചസ്സിലൊന്ന്, വാക്കിലൊന്ന്, പ്രവൃത്തിയിലൊന്ന്, ചിന്തയിലൊന്ന് എന്നുള്ള ശൈഥില്യം, വ്യക്തിത്വ ശൈഥില്യമില്ല. പിന്നെയോ, വെൽ ഓർഗനൈസ്ഡ് ആണ്, വെൽ കോർഡിനേറ്റഡ് ആണ് വ്യക്തിത്വങ്ങൾ തമ്മിലും, അതുപോലെ തന്നെ ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ തമ്മിലും ഒക്കെ ഏകോപിതമായിരിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പറയുക ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി, ജെന്റിൽ മാൻ എന്നൊക്കെ പറയുക, ജെന്റിൽ വുമൻ ഓഫ് കോഴ്സ്. നിത്യയുക്ത, നിത്യയുക്തത്വം, അവര് യുക്തരാണ്. യുക്തര എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റഡ് ആണ്, ഇന്റഗ്രേറ്റഡ് ആണ്. ഉപാസത, അങ്ങനെ അവര് ഉപാസിക്കുന്നു. അടുത്ത ശ്ലോകത്തിലും കൂടി ഇതിന്റെ ബാക്കി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ദ്വാഭ്യം രണ്ട് ശ്ലോകങ്ങളിലായിട്ട്. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത്?

ഏത് പ്രകാരത്തിലാണ് അവർ ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നു. ഏത് പ്രകാരത്തിലാണ് ഉപാസിക്കുന്നത്? ജ്ഞാനയജ്ഞേന, ജ്ഞാനയജ്ഞം കൊണ്ട് അവര് പൂജിക്കുന്നു. സർവവ്യാപിയായി, സർവ അന്തര്യാമിയായി, സർവ കല്യാണഗുണ സമ്പന്നനായി, സർവശക്തനായി, സർവജ്ഞനായി ആൻഡ് സർവാതീതനായി പരിലസിക്കുന്ന ഭഗവാനെ അവര് ജ്ഞാനയജ്ഞം കൊണ്ട് പൂജിക്കുന്നു. ചിലര് എന്താ ജ്ഞാനയജ്ഞം കൊണ്ട് പൂജിക്കുക എന്ന് പറഞ്ഞാർത്ഥം, ജ്ഞാനയജ്ഞേന യജന്തഃ പൂജയന്തഃ മാം ഈശ്വരം ചാപി അന്യേ അന്യാം ഉപാസനാം പരിത്യജ്യ ഉപാസതേ. മറ്റ് ഉപാസനകളൊന്നുമില്ല എന്ന് പറയാം, നാമജപമോ ക്ഷേത്ര ദർശനം അങ്ങനെയുള്ള ഉപാസനകളൊന്നുമില്ല. പിന്നെയോ ജ്ഞാനയജ്ഞം, ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെ യജ്ഞം, അറിവായിട്ടിരിക്കുക ജ്ഞാനയജ്ഞം. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതും ജ്ഞാനയജ്ഞം, പറഞ്ഞു തരുന്നതിനെ കേട്ടിരിക്കുന്നതും ജ്ഞാനയജ്ഞം. ചിലരങ്ങനെയാണ്, നോളജ് ഓറിയന്റഡ് ഭജന. ഓക്കെ, അവരെ നമ്മൾ ക്ഷേത്രത്തിൽ പോകണം നിർബന്ധിക്കേണ്ട കാര്യമില്ല. ദേ ഡോണ്ട് നീഡ് ഇറ്റ്. ക്ഷേത്രത്തിൽ പോകണം നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഒരു ഭക്തിയില്ല എന്നൊന്നും തഴയരുത് എന്ന് പറയാം. നാല് നാമം ജപിക്കുന്നത് കാണാനില്ല. ഇതൊക്കെ നല്ലതാണ് കേട്ടോ, നാമജപം ഉണ്ടായിരിക്കുന്നു, ക്ഷേത്ര ദർശനം ഉണ്ടായിരിക്കുന്നു, അതുപോലെ നിർദ്ദേശിച്ചിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പലതും പുലർത്തുന്നത് നല്ലതാണ്. ഇല്ലെങ്കിലോ ഈ അറിവ് എന്ന് പറഞ്ഞിട്ട്, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ട് ഈ ശരീരാദികളിൽ അഭിമാനം പുലർത്തി അങ്ങനെ ഒരു അഹന്തയുമായിട്ട് ജീവിക്കൂ, അങ്ങനെയാണെങ്കിൽ വലിയ

മറ്റുള്ളവർക്ക് അവരുടെ സാന്നിധ്യം സഹിക്കാൻ പറ്റില്ല. കേട്ടില്ലേ, നേരത്തെ പറഞ്ഞ നിലപാടനുസരിച്ച് ഇവരുടെ നിലപാട് എന്താ? ഐ ആം ഓക്കെ, അതേഴ്സ് ആർ നോട്ട് ഓക്കെ എന്നാണ്. അപ്പൊ ആ ഔദ്ധത്യം ഇങ്ങനെ പ്രകടമാവും. അവര് നടന്നു വരുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യും ഇവനൊരു ബ്രഹ്മജ്ഞാനി. കേട്ടില്ലേ, അപ്പൊ അങ്ങനെയുള്ളവര് നാമം ജപിക്കുന്നത് നല്ലത്, ക്ഷേത്രത്തിൽ പോയി ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുന്നതാണ് നല്ലത്. ഈ സങ്കുചിതത്വം ഒക്കെ അതിക്രമിച്ച് രാഗദ്വേഷങ്ങളെ ജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരേത് നേരവും യാതൊന്നു കാൺമതു നാരായണം, പ്രതിമയാതൊന്നു കേൾപ്പതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമ എന്ന നിഷ്ഠ കൈവന്നവരാണ്. അവര് നാമം ജപിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവര് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അവര് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ജ്ഞാനയജ്ഞം, ഈ പ്രയോഗം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോമാം ഉപാസതേ. ഇനിയോ ഈ ജ്ഞാനയജ്ഞത്തിൽ തന്നെ ചിലര് ഏകത്വേന ഏകമേവ പരം ബ്രഹ്മ ഇതി പരമാർത്ഥ ദർശനേന യജന്തേ. അദ്വിതീയമായ ബ്രഹ്മത്തിന്റെ ചിന്തനത്തില് മുഴുകിയിരിക്കുന്നവരായിരിക്കും ജ്ഞാനയജ്ഞത്തിൽ തന്നെ. അങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്. കേചിത് ച പൃഥക്ത്വേന, വേറെ ചിലരാകട്ടെ ഈ ബ്രഹ്മതത്വത്തെ ആദിത്യാദി ആദിത്യ ചന്ദ്രഭേദേന സയേവ ഭഗവാൻ വിഷ്ണുഹു ആദിത്യാദി രൂപേണ അവസ്ഥിത. പ്രപഞ്ചത്തിലെ പല പ്രതിഭാസങ്ങളെയും ഈശ്വര ആലംബനമായി കണ്ട് ആരാധന ചെയ്യുന്നവരാവും. അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് ദി സെയിം, പക്ഷെ അവരുടെ ഒരു ഭജനത്തിന്റെ എക്സ്പ്രഷൻ ഇസ് ഡിഫറെന്റ്. ഏകത്വേന പൃഥക്ത്വേന, പൃഥക് എന്ന് പറഞ്ഞ വേറിട്ടതായിട്ട് എന്ന് പറഞ്ഞാൽ അവര് ചന്ദ്രനെ കാണുമ്പോ എന്ത് മനസ്സിലാക്കുന്നു? ഭഗവാൻ വിഷ്ണു ചന്ദ്രരൂപത്തിൽ, ഭഗവാൻ വിഷ്ണു സൂര്യരൂപത്തിൽ. ഇവിടെ ഭഗവാൻ വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപകത്വാദ് വിഷ്ണുഹു, അല്ലാതെ പാലാഴിയിൽ ഇങ്ങനെ ശയിക്കുന്നു എന്ന കൽപ്പനയല്ല കേട്ടോ മനസ്സിലാക്കേണ്ടത്. എല്ലായിടത്തും വ്യാപിച്ച് പ്രപഞ്ചത്തിൽ അനുപ്രവേശിച്ച് വർത്തിക്കുന്ന തത്വം ആ വിഷ്ണു ഇതാ ആദിത്യ രൂപത്തിൽ. അതുകൊണ്ട് ആദിത്യനെ അവര് നമസ്കരിച്ചെന്നിരിക്കും, സൂര്യ നമസ്കാരം ചെയ്തെന്നിരിക്കും. പൃഥക്ത്വേന. ഇനിയും ചിലരാകട്ടെ ബഹുധാ സർവതോമുഖം ബഹുധാ ബഹുപ്രകാരേണ ഉപാസതേ, പല പ്രകാരത്തിലും ഉപാസിക്കുന്നു. മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഉപാസിക്കുന്നു എന്ന് പറയും. ആ ഉപാസന എങ്ങനെയാണ് ഭഗവത് ഉപാസനയാവുന്നത്? ഒരു ഗാനമേള നടക്കുന്ന സമയത്ത് ഗാനമേള തീരാറായി, ആ സമയത്താണ് ഒരു ഫുൾ പൂസായിട്ടൊരാള് കയറി വന്നു, നടക്കാൻ ഇടം തികയാത്ത വിധത്തില്. ആളുകളൊക്കെ ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ നടന്നു വരുന്ന ആളെ കുറിച്ച് അവർക്ക് ഒരു കൺസേണും ഇല്ല. അവര് ഈ ഭജനയിൽ അങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു, ഗാനാലാപനത്തിൽ ലയിച്ചിരിക്കുക. മുന്നിൽ ഒരു സീറ്റ്, അതാണ് മുന്നിൽ സീറ്റ് ഒഴിച്ചിട്ടു മുന്നിൽ തന്നെ വന്ന് അങ്ങോട്ട് ഇരുന്നു, എന്നിട്ട് ഗംഭീരായിട്ടുള്ള താളം പെടുത്തു. അപ്പോഴേക്ക് ഇങ്ങനെ ഒരു അവസാനത്തെ പാട്ട് പാടി കഴിഞ്ഞു. ഗായകൻ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴേക്ക് ഇങ്ങനെ നേരെ അങ്ങോട്ട് കയറി ചെന്നു. എന്നാ മറ്റുള്ളവര് സംഘാടകര്, പലപ്പോഴും സംഘാടകർ ഈ വിഷയത്തിലൊന്നും ശ്രദ്ധിക്കുകയില്ല. നമ്മളൊരു അതിഥിയെ വിളിച്ചു കൊണ്ടുവന്ന് ആവിഷ്കാരത്തിന് അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കുന്നവരെ അവരെ കൂടെ നിന്ന് എന്ന് വിചാരിച്ചിട്ട് അവരെ ഉപദ്രവിക്കരുത്. ആളെ കാണാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, എന്നിങ്ങനെയൊന്നും നിൽക്കാനും പാടില്ല. ചിലരാണെങ്കിലും ഈ ഒരു അവസരം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ അവസരമൊക്കെ തടഞ്ഞു കളയും. ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ച് എപ്പോഴും കൂടെ ആള് വേണമെന്ന് പറയുക, മനസ്സിലാവണില്ലേ? ഏതായാലും ഇങ്ങനെ നേരെ വേദിയിൽ കയറി ചെന്നു പാട്ട്.

0: ഗംഭീരായി ഉള്ള കാര്യമാണ്. വളരെ ഗംഭീരം. പോകുമ്പോ ഒരു പിടി മണ്ണും എടുത്തിട്ടാ പോയത്. എന്നിട്ട് ചോദിച്ചു, ഈ ഒഴുക്കം പാഴിയ പാടില്ലേ, പാഴ പാഴ ഒഴുക്കത്തെ പാഴ, എന്ത് മണ്ണിലും വീണിലും ഈ മണ്ണിലെവടാ ദൈവം? ഇപ്പൊ ഈ ഗായകൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനേ അല്ല, ആ എന്നാ പോയിക്കോ. അങ്ങനെ രക്ഷപ്പെട്ടതാണ് എന്ന് പറയാ. ഈ ചോദ്യം വളരെ പ്രധാനമാണ്. മണ്ണിലും വീണിലും സൂര്യനിലും തൊഴിലിലും തുരുമ്പിലും ദൈവമായിരിക്കും, ഈ മണ്ണിൽ എവിടെയാ ദൈവം? നമുക്കറിയാലോ അല്ലെ. മയാതിതമിതം സർവം ജഗത വ്യക്തമൂർത്തിനമസ്ഥാനി സർവഭൂതാനി നചാഹന്തേഷോ എന്ന് പഠിച്ചുകൊണ്ട് നമുക്കറിയാം മണ്ണിലെവിടാ ദൈവം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മണ്ണ് ദൈവമല്ല, മണ്ണ് മറ്റൊന്നാണ്, അത് മറ്റൊന്നാണ്, അത് മറ്റൊന്നാണ്. ഇങ്ങനെ CCP എന്താ അത്? ചോദിച്ചു ചോദിച്ചു പോയാൽ ഒടുവിൽ നമ്മൾ എവിടെ എത്തുന്നോ ആ ബോധമാണ് ദൈവം. ക്ലിയർ? ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
2: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക്.

0: സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെല്ലിൽ ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് വിഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഹോബി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും പിഎം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പിഎം സൂര്യാഗർ .gov.in.
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് നടന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും പങ്കെടുത്തു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ശ്രീ വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക കൊതുക് ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ ബഡ്സ് സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. ഇവിടങ്ങളിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ഇതിനായുള്ള പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ബഡ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി അനൂപ് ജഗബ്. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്രയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ലോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ മാസം 25 വരെയാണ് സർവീസ്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി പി സി വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. തീരദേശ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനായുള്ള സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 2 ഗഡുവായ 20 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. പദ്ധതിക്കായി നടപ്പുവർഷം 62.463 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്രവിഹിതമായ 10 കോടിയും സംസ്ഥാന വിഹിതമായ 10 കോടിയും ചേർത്ത് ആകെ 20 കോടി രൂപയാണ് ഇപ്പോൾ വിനിയോഗിക്കുന്നത്. 3 ഗഡു അടുത്ത മാസം അനുവദിക്കും. ഓണക്കാല വിളവെടുപ്പ്

0: സജീവമായതോടെ സംസ്ഥാനത്ത് ഏത്തക്കായയുടെ വിലയിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 60 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ഇടുക്കി വയനാട് ജില്ലകളിലെ ഉൽപാദനത്തിലുണ്ടായ ഇടിവും വിപണിയിൽ ഏത്തക്കായ്ക്ക് ക്ഷാമമുണ്ടാക്കി. ലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരാഴ്ചയ്ക്കിടെ വില ഇരട്ടിയോളം വർദ്ധിച്ച് കമ്പോളത്തിൽ ഏത്തക്കായ്ക്കും പഴത്തിനും 80 രൂപയ്ക്ക് മുകളിലായി. കർഷകരിൽ നിന്ന് മൊത്തവ്യാപാരികൾ 60 മുതൽ 70 രൂപ നിരക്കിലാണ് നിലവിൽ ഏത്തക്കായ സംഭരിക്കുന്നത്.
0: കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്ര വികസന പദ്ധതികളുടെ പുരോഗതി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തി. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു. പുനർജനി സാംസ്കാരിക കേന്ദ്രം, ജൈവ വൈവിധ്യ പൈതൃക മേഖല, കുട്ടികളുടെ പാർക്ക് എന്നിവയുടെ നിർമ്മാണ പുരോഗതിയും കേന്ദ്രസഹമന്ത്രി വിലയിരുത്തി. ശിവഗിരി സർക്കിട്ടുമായും ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായും ബന്ധപ്പെട്ട അവലോകന യോഗവും നടന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ തത്വത്തിലുള്ള അംഗീകാരം തേടി KMRL സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗരഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുടുംബശ്രീ മുഖേന ഉപജീവന പദ്ധതി പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച തുകയുടെ വിതരണോദ്ഘാടനം നാളെ മന്ത്രി T.സിദ്ദിഖ് നിർവഹിക്കും. ദുരന്തത്തിൽ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട 180 കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം വിതരണം ചെയ്യും. മൈക്രോ പ്ലാൻ പദ്ധതിയിൽ മേഖലയിലെ 433 കുടുംബങ്ങൾക്കാണ് സാമ്പത്തിക പിന്തുണ നൽകുന്നത്. പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷം പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചുപോകാൻ സഹായിക്കുന്ന മാറ്റത്തിന് വഴി തുറന്ന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീചിത്ര വികസിപ്പിച്ച എക്സ്റ്റെൻഡ് വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഘട്ടത്തിൽ വിർച്വൽ ലോകം സൃഷ്ടിച്ച് രോഗികളെ മടുപ്പില്ലാത്ത രീതിയിൽ വ്യായാമം ചെയ്യിക്കാനും പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും പ്രായോഗിക പിന്തുണ നൽകുന്നതാണ് മെഡിക്കൽ ഉപകരണമായ എക്സ്റ്റെൻഡ്. 18 വ്യത്യസ്ത ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾക്ക് പുറമെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിലുള്ള എക്സ്റ്റെൻഡ് ഉടൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10,000 പിന്നിട്ടു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ 74 പേർ കൂടി അറസ്റ്റിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10,015 ആകെ 9,280 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവശതകത്തിന്റെ കൊങ്കണി പരിഭാഷ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കൈമാറി. കൊങ്കണി അംഗീകാര ദിനത്തോടനുബന്ധിച്ച് ലോക്ഭവനിൽ നടന്ന ചടങ്ങിലാണ് പരിഭാഷയുടെ പ്രതി കൈമാറിയത്. ദൈവശതകം കൊങ്കണി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി RS ഭാസ്കർ ചടങ്ങിൽ പരിഭാഷ അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31 യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി KM ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെ കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.
1: കൊല്ലം ജില്ലയിൽ മുഖത്തലയിൽ സ്ഥിതി ചെയ്യുന്ന MGTHS മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എന്റെ വിദ്യാലയം. 1968 മുതലുള്ള ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ വിദ്യാലയം

0: എന്ന ഈ കൂട്ടായ്മ നാളിതുവരെ സംഘടിപ്പിച്ച നിരവധിയായ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിനാൽ തന്നെ ഇത് മറ്റേത് പൂർവ്വവിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ഒന്നാണ്. ഈ പൂർവ്വവിദ്യാർത്ഥി സംഘടന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠന സഹായത്തിനും കലാ കായിക ശാസ്ത്ര രംഗത്തെ പ്രതിഭകളുടെ പ്രോത്സാഹനത്തിനും ഒപ്പം സിവിൽ സർവീസ് പരിശീലനത്തിലുള്ള സഹായവും, കൂടാതെ കോവിഡ് മഹാമാരിയിൽ എന്റെ വിദ്യാലയം നടത്തിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച നിലവാരം പുലർത്തുന്ന ഒന്നാണ്. അങ്ങനെ സാമൂഹിക സേവന രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായ സേവനങ്ങൾ നടത്തുന്ന എന്റെ വിദ്യാലയം എന്ന മുഖത്തല MGTHS പൂർവ്വവിദ്യാർത്ഥി സംഘടന ഈ വർഷം ഓണത്തിന് August 22 to 25 ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. നെടുമ്പന ഗാന്ധിഭവൻ അന്തേവാസികൾക്കായി ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കിക്കൊണ്ട് വ്യത്യസ്തമാർന്ന കലാ സാംസ്കാരിക പരിപാടികളുമായി എന്റെ വിദ്യാലയം എന്ന ഈ പൂർവ്വവിദ്യാർത്ഥി സംഘടന മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി വേറിട്ടു നിൽക്കുന്നു.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെക്കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീതാ സുഗതൻ. ദിവസവും രാവിലെ വീടുകളിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന നമ്മളിൽ ഭൂരിഭാഗം പേരും സ്ഥിരമായി കാണുന്ന ഒന്നാണ് ട്രാഫിക് ലൈറ്റുകൾ. ചുവപ്പും മഞ്ഞയും പച്ചയും വെളിച്ചങ്ങൾ മാറി മറിയുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുകയും യാത്ര തുടരുകയും ചെയ്യുന്നു. എന്നാൽ എന്നു മുതലാണ് ഈ ട്രാഫിക് ലൈറ്റുകൾ നമ്മുടെ റോഡുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ വീടുകളിൽ നിന്നും വണ്ടിയെടുത്തിറങ്ങുന്ന നമ്മൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് ഈ കാണുന്ന നീണ്ട നിര റോഡുകളെയും ആയിരക്കണക്കിന് വാഹനങ്ങളെയും ഒരു അപകടവുമില്ലാതെ കൃത്യമായി നിയന്ത്രിക്കുന്നത് ആരാണ്? നഗരവീഥികളിലെ ജംഗ്ഷനുകളിൽ നിശബ്ദരായി നിൽക്കുന്ന 3 കുഞ്ഞു വെളിച്ചങ്ങളാണ് ആ വലിയ ദൗത്യം നിർവഹിക്കുന്നത്, നമ്മുടെ സ്വന്തം ട്രാഫിക് ലൈറ്റുകൾ. ചുവപ്പും മഞ്ഞയും പച്ചയും വെളിച്ചങ്ങൾ കൺചിമ്മി തുറക്കുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുന്നു, കാത്തു നിൽക്കുന്നു, പിന്നീട് യാത്ര തുടരുന്നു. എന്നാൽ എന്നു മുതലാണ് മനുഷ്യൻ ഈ ലൈറ്റുകളെ വിശ്വസിച്ച് സ്വന്തം ജീവൻ റോഡിലേക്ക് ഇറക്കി വെച്ചു തുടങ്ങിയത്? 18-ാം നൂറ്റാണ്ടിൽ കുതിരവണ്ടികളുടെ കാലത്ത് ലണ്ടനിലെ തെരുവുകളിൽ ഗ്യാസ് വിളക്കുകളായി തുടങ്ങിയ ആ പരീക്ഷണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് വരെ എത്തി നിൽക്കുന്ന രസകരമായ ഒരു ചരിത്രമാണ്. ഈ 3 നിറങ്ങൾ കേവലം ചില കാഴ്ചകളല്ല, ഓരോ നിറത്തിനും പിന്നിൽ വ്യക്തമായ ശാസ്ത്രമുണ്ട്. നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. അതിലുപരി നമ്മളുടെയും കുടുംബത്തിൻ്റെയും ജീവൻ കാക്കുന്ന വലിയൊരു സന്ദേശവുമുണ്ട്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിലൂടെ ട്രാഫിക് സിഗ്നലുകളുടെ രസകരമായ ചരിത്രവും അതിനു പിന്നിലെ ശാസ്ത്രവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുരക്ഷാ നിയമങ്ങളും വിശദമായി മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ നിറങ്ങളുടെ പിന്നിലെ ശാസ്ത്രം പരിശോധിക്കാം. നമ്മൾ കാണുന്ന വെളിച്ചത്തിന് തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്നൊരു സവിശേഷതയുണ്ട്. ദൃശ്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള നിറമാണ് ചുവപ്പ്. അതുകൊണ്ട് തന്നെ മൂടൽ മഞ്ഞോ കടുത്ത മഴയോ പുകയോ ഉണ്ടെങ്കിൽ പോലും ചുവപ്പ് നിറത്തിന് അന്തരീക്ഷത്തിൽ വിഭജനം സംഭവിച്ച് ചിതറിപ്പോകാതെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും. ദൂരെ നിന്ന് വരുന്ന ഡ്രൈവർക്ക് അപകട സാധ്യത മുന്നേ കൂട്ടി മനസ്സിലാക്കി വാഹനം

നിർത്താൻ സാധിക്കും എന്നതിനാലാണ് ചുവപ്പിന് സ്റ്റോപ്പ് അല്ലെങ്കിൽ അപായം എന്നർത്ഥം വന്നത്. പച്ച നിറത്തിന് മനുഷ്യന്റെ കണ്ണിന് ഏറ്റവും സുഖകരമായ, സമ്മർദ്ദങ്ങളില്ലാതെ കാണാൻ കഴിയുന്ന സ്വഭാവമാണുള്ളത്. റോഡ് സുരക്ഷിതമാണ് എന്ന സന്ദേശം നൽകാൻ പച്ച തിരഞ്ഞെടുത്തതും ഇതുകൊണ്ടാണ്. ചുവപ്പിനും പച്ചയ്ക്കും ഇടയിൽ വേഗത കുറയ്ക്കാനുള്ള മുന്നറിയിപ്പായി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന മഞ്ഞ നിറവും നൽകപ്പെട്ടു. ഇനി ഓരോ സിഗ്നലിലും ഡ്രൈവർമാരും കാൽനടയാത്രക്കാരും യഥാർത്ഥത്തിൽ എന്തു ചെയ്യണം എന്ന് നോക്കാം. ചുവപ്പ് ലൈറ്റ് കത്തിയാൽ വാഹനം പൂർണ്ണമായി നിർത്തണം. റോഡിൽ വരച്ചിട്ടുള്ള സ്റ്റോപ്പ് ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തുന്നത് നിയമലംഘനവും അപകടകരവുമാണ്. വാഹനങ്ങൾക്ക് ചുവപ്പ് തെളിയുമ്പോൾ മാത്രമാണ് കാൽനടയാത്രക്കാർക്ക് സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ അനുവാദം ലഭിക്കുന്നത്. ചുവപ്പിന് ശേഷം വരുന്ന മഞ്ഞ ലൈറ്റിന്റെ അർത്ഥം പോകാൻ തയ്യാറെടുക്കുക, പക്ഷേ പോകരുത് എന്നാണ്. ഡ്രൈവർമാർ ചെയ്യേണ്ടത് ചുവപ്പ് ലൈറ്റ് മാറി മഞ്ഞ തെളിയുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും ഗിയർ മാറ്റാനും മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക. ഈ സമയത്ത് വാഹനം മുന്നോട്ടെടുക്കാൻ പാടില്ല. പച്ച ലൈറ്റ് തെളിഞ്ഞാൽ മാത്രമേ സ്റ്റോപ്പ് ലൈൻ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അനുവാദമുള്ളൂ. പച്ച ലൈറ്റ് കത്തിയാൽ യാത്ര തുടരാം, എങ്കിലും മുന്നിലെ ട്രാഫിക് ക്ലിയർ ആണോ എന്നും സിഗ്നൽ തെറ്റിച്ചു വരുന്ന മറ്റു വാഹനങ്ങളോ ആംബുലൻസ് പോലുള്ള അത്യാവശ്യ വാഹനങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. കാൽനടയാത്രക്കാർ വാഹനങ്ങൾക്ക് പച്ച തെളിഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങരുത്. പച്ച ലൈറ്റിന് ശേഷം മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ അയ്യോ ചുവപ്പ് വീഴാൻ പോകുന്നു, വേഗം വിട്ടുപോകാം എന്ന് വിചാരിച്ച് ആക്സിലറേറ്റർ കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് വേഗത കുറച്ച് വാഹനം സുരക്ഷിതമായി സ്റ്റോപ്പ് ലൈനിന് മുന്നിൽ നിർത്താൻ തയ്യാറെടുക്കുകയാണ് ചെയ്യേണ്ടത്. രാത്രി 8-9 മണി കഴിയുമ്പോൾ പല പ്രധാന ജംഗ്ഷനുകളിലും ട്രാഫിക് ലൈറ്റുകൾ ചുവപ്പോ മഞ്ഞയോ നിറത്തിൽ തുടർച്ചയായി മിന്നിമറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇതിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. പ്രധാന റോഡിലൂടെ പോകുന്നവർക്ക് മഞ്ഞ ലൈറ്റാണ് മിന്നുന്നതെങ്കിൽ വേഗത കുറച്ച് അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്നതാണ് അർത്ഥം. എന്നാൽ ഇട റോഡുകളിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്ന സിഗ്നലിൽ ചുവപ്പാണ് മിന്നുന്നതെങ്കിൽ വാഹനം സ്റ്റോപ്പ് ലൈനിൽ പൂർണ്ണമായും നിർത്തണം. പ്രധാന റോഡിൽ തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് വാഹനം എടുക്കുക. രാത്രി സമയങ്ങളിൽ റോഡ് വിജനമാണെന്ന് കരുതി അമിത വേഗത്തിൽ പോകാതെ ഈ മിന്നുന്ന ലൈറ്റുകളുടെ മുന്നറിയിപ്പ് കൃത്യമായി പാലിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാം. ഈ ട്രാഫിക് ലൈറ്റുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നാം ചെന്നെത്തുന്നത് ലണ്ടനിലാണ്. 1868 ലോകത്തെ ആദ്യ ട്രാഫിക് സിഗ്നൽ നിലവിൽ വരുന്നത് ലണ്ടനിലെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിലാണ്. കുതിരവണ്ടികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ റെയിൽവേ എഞ്ചിനീയർ JP Nutt ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അന്ന് വൈദ്യുതി ഇല്ലാത്തതിനാൽ ഗ്യാസ് ഉപയോഗിച്ചായിരുന്നു ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ ചുവപ്പും പച്ചയും വിളക്കുകൾ തെളിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ഗ്യാസ് ചോർച്ചയെ തുടർന്ന് ആ പരീക്ഷണം പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് 1912 ഇന്നത്തെ രീതിയിലുള്ള ഇലക്ട്രിക് ട്രാഫിക് ലൈറ്റുകൾ എത്തുന്നത്. അമേരിക്കയിലെ സോൾട്ട് ലേക്ക് സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ലെസ്റ്റർ വയർ ആണ് ഇത് വികസിപ്പിച്ചത്. അന്ന് ചുവപ്പും പച്ചയും നിറങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1920 മൂന്ന് നിറങ്ങളുടെ വരവുണ്ടായത്. ഡെട്രോയിറ്റിലെ വില്യം പോട്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ചുവപ്പിനും പച്ചയ്ക്കുമൊപ്പം മഞ്ഞ ലൈറ്റ് കൂടി ഉൾപ്പെടുത്തി ഇന്നത്തെ രീതിയിലുള്ള മൂന്ന് നിറങ്ങളുള്ള ട്രാഫിക് സിഗ്നൽ രൂപകൽപ്പന ചെയ്തത്. 1923 അമേരിക്കക്കാരനായ ഗാരറ്റ് മോർഗൻ ഈ സിഗ്നൽ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പേറ്റന്റ്

0: സ്വന്തമാക്കുകയും പിന്നീട് ജനറൽ ഇലക്ട്രിക് കമ്പനിക്ക് ഇത് കൈമാറുകയും ചെയ്തതോടെയാണ് ട്രാഫിക് ലൈറ്റുകൾ ലോകമെമ്പാടും പ്രചരിച്ചത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ചെറിയ ട്രാഫിക് വെളിച്ചങ്ങൾ കേവലം ചില സിഗ്നലുകൾ മാത്രമല്ല, നമ്മുടെ സുരക്ഷിതമായ യാത്രയുടെ ഉറപ്പുകളാണ്. ഓർക്കുക, സാങ്കേതിക വിദ്യ ഇന്ന് വളരെ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സ്മാർട്ട് ക്യാമറകളും ഉപയോഗിച്ച് റോഡിലെ തിരക്കുകൾ സ്വയം മനസ്സിലാക്കി സമയം ക്രമീകരിക്കുന്ന അഡാപ്റ്റീവ് സിഗ്നലുകൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ജംഗ്ഷനുകളിലും എത്തിക്കഴിഞ്ഞു. മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ തന്നെ റോഡ് സുരക്ഷ പൂർണ്ണമായും സാങ്കേതിക വിദ്യ ഏറ്റെടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എത്ര വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും അത് നമ്മളെ എത്ര സുരക്ഷിതരാക്കാൻ ശ്രമിച്ചാലും റോഡിലിറങ്ങുന്ന നമ്മളിൽ റോഡ് സംസ്കാരം ഇല്ലെങ്കിൽ ഒരു സിഗ്നലിനും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ വണ്ടി വേഗത്തിൽ വിട്ടുപോകാൻ കാണിക്കുന്ന ഒരു സെക്കൻഡിൻ്റെ ധൃതിയോ ചുവപ്പിൽ നിർത്താതെ ജംഗ്ഷൻ ക്രോസ് ചെയ്യാനുള്ള ആവേശമോ മാറ്റിമറിക്കുന്നത് നമ്മളുടെയോ റോഡിലുള്ള മറ്റൊരാളുടെയോ മുഴുവൻ ജീവിതത്തെ തന്നെയായിരിക്കും. ലണ്ടനിലെ ആ പഴയ ഗ്യാസ് ലൈറ്റിൽ നിന്ന് തുടങ്ങി ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ എത്തി നിൽക്കുന്ന ട്രാഫിക് സിഗ്നലുകൾ നമ്മളോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: നിങ്ങളുടെ ജീവന് വലിയ വിലയുണ്ട്, കാത്തിരിക്കുന്നവർക്കായി സുരക്ഷിതമായി തിരിച്ചെത്തുക. നിയമങ്ങൾ പാലിക്കാം, ട്രാഫിക് ലൈറ്റുകളെ ബഹുമാനിക്കാം, സുരക്ഷിതമായൊരു റോഡ് സംസ്കാരം നമുക്ക് ഒന്നിച്ച് പടുത്തുയർത്താം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗത്. സ്റ്റേ ട്യൂൺഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഓൾവേസ് വിത്ത് യു വെറെവർ യു ആർ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇടയിൽ അഭിപ്രായം പങ്കുവയ്ക്കാൻ മേഖലാ കൌൺസിൽ വേദി ഒരുക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ അദ്ദേഹം സോണൽ കൌൺസിലിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സതേൺ സോണൽ കൌൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. മിഷൻ സമുദ്രയ്ക്കായി പ്രാദേശിക പിന്തുണയും അദ്ദേഹം യോഗത്തിൽ അഭ്യർത്ഥിച്ചു. പാർലമെന്റ് അടുത്തിടെ അംഗങ്ങളുടെ നിലവിലെ എണ്ണം വർദ്ധിപ്പിക്കാതെ തന്നെ വനിതകൾക്ക് മൂന്നിലൊന്ന് സംവരണം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംഗപ്പൂർ നാലാമത് മന്ത്രിതല വട്ടമേശ സമ്മേളനം സിംഗപ്പൂരിൽ നടന്നു. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, സെമി കണ്ടക്ടർ വിതരണ ശൃംഖല, സൈബർ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ നടന്നു. ഇന്ത്യ ജപ്പാൻ ബന്ധം ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര ബഹുമാനം, നാഗരികത എന്നിവയിൽ വേരൂന്നിയതാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയ്ക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുരക്ഷയ്ക്കും ഇന്ത്യ ജപ്പാൻ സൌഹൃദം ശക്തി പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: हमारी मैरिटाइम लाइफ लाइन्स बढ़ती हुई वल्नरेबिलिटीज का सामना कर रही हैं. इंडियन ओशन और पब्लिक ओशन की सुरक्षा आपस में गहरे रूप से जुड़ी हुई है. इसलिए इंडिया के महासागर विजन यानी म्यूचुअल एंड होलिस्टिक एडवांसमेंट फॉर सिक्योरिटी एंड ग्रोथ फॉर ऑल इन द रीजन और जापान के फ्री एंड ओपन इंडो पैसिफिक इनिशिएटिव के बीच क्लोज अलाइनमेंट आज पहले से भी कहीं ज्यादा जरूरी है.
0: ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിരോധ സഹകരണം ആഴത്തിലാക്കാനും യോഗത്തിൽ ധാരണയായി. ശ്രീ രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയും സംയുക്തമായാണ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് അഞ്ചംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ഉന്നതതല അന്വേഷണ സമിതിക്ക് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി നേതൃത്വം നൽകും. വനിതകളായ പ്രതിഷേധക്കാർക്ക് നേരെ അതിക്രമം ഉണ്ടായോ എന്ന് പ്രത്യേകം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. വന്ദേമാതരത്തിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ മാത്രം ആലപിക്കാനുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ തീരുമാനം പാർലമെന്റ് പാസാക്കിയ നിയമത്തോടുള്ള വെല്ലുവിളിയാണെന്നും രാജ്യവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ 11 മുതൽ 13 വരെയുള്ള സ്റ്റേറ്റ് സിവിൽ സർവീസ് പരീക്ഷകളിലൂടെയും ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിലൂടെയും നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്റ്റേ ചെയ്ത ജാർഖണ്ഡ് ഹൈക്കോടതി. പരീക്ഷയിൽ വിജയിച്ച ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജികളിലാണ് കോടതി നിർദ്ദേശം. നിയമിതരായ ജീവനക്കാരെ സ്വാഭാവിക നീതി നിഷേധിച്ചുകൊണ്ട് പിരിച്ചുവിടാൻ സാധിക്കില്ലെന്നും ഇവരെ വീണ്ടും സർവീസിൽ പ്രവേശിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി. 342 പേരാണ് ഇതിനകം സർവീസിൽ പ്രവേശിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്ത് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി വരുന്ന അലവൻസ് ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ. 500 രൂപയിൽ നിന്ന് 1000 രൂപയാക്കിയാണ് അലവൻസ് വർദ്ധിപ്പിച്ചത്. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. 12nd ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം നാളെ പൂനെയിൽ നടക്കും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. ആധാർ ആപ്ലിക്കേഷൻ ഡൌൺലോഡുകളുടെ എണ്ണം 5 കോടി പിന്നിട്ടതായി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ആധാർ വിവരങ്ങൾ പുതുക്കാൻ സഹായിക്കുന്ന ഈ ആപ്പ് വഴി 75 ലക്ഷത്തിലധികം പേർ മൊബൈൽ നമ്പറും മേൽവിലാസവും ഇമെയിൽ വിലാസവും ഇതിനകം പുതുക്കിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന്

0: കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ഇവിടെ ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. മത്സരം ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. ഇന്നത്തെ മത്സരത്തിൽ വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് മിർസ ഫഖ്റുൽ ഇസ്ലാം അലംഗീറിനെ തെരഞ്ഞെടുത്തു. പാർലമെന്റിൽ ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 255 വോട്ടുകൾ നേടിയാണ് പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥി ഒലി അഹമ്മദിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാഫുദ്ദീൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ്. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പാക് അധീന കശ്മീരിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. പ്രതിഷേധങ്ങൾ സുധനോട്ടി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മുസാഫറാബാദിലേക്ക് ലോങ് മാർച്ച് നടത്തുമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. പ്രതിഷേധം റാവലക്കോട്ടിൽ മാത്രമാണെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം. പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിച്ച് ഭരണകൂടം കടുത്ത രീതിയിൽ അടിച്ചമർത്തുന്നതായാണ് ഇന്ത്യയുടെ നിലപാട്. നിയമവിരുദ്ധമായ കണ്ടന്റുകൾ 3 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പാലിക്കുന്നതിനായി മെറ്റ കണ്ടന്റ് ബ്ലോക്കിംഗ് ഓട്ടോമേറ്റ് ചെയ്തെന്നും ഡൽഹി വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ വ്യാപകമായി കണ്ടന്റുകൾ ബ്ലോക്ക് ചെയ്തെന്നുമുള്ള ലേഖനം തള്ളി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. നിയമവിരുദ്ധ കണ്ടന്റുകൾ നീക്കം ചെയ്യാനുള്ള സമയപരിധി 36 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറാക്കി കുറയ്ക്കാനുള്ള തീരുമാനം ഈ വർഷം ഫെബ്രുവരിയിലാണ് വരുത്തിയതെന്ന് വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. കൊളംബോയിൽ ഭൂകമ്പത്തെ തുടർന്ന് 30 ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ മാസം 10-ന് ശക്തമായ ഭൂകമ്പത്തിൽ 300 പേർ മരിക്കുകയും 4,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, ഉപഭോക്തൃ സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന പരിശോധനാ സംവിധാനം ഒരുക്കുന്നതിനായി നാഷണൽ ടെസ്റ്റ് ഹൌസ് കേഡർ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പരിശോധനയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ, ആധുനികവൽക്കരണം, സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ ചർച്ചയായി. അതിർത്തി പരിപാലനം സംബന്ധിച്ച 14-ാമത് ഇന്ത്യ നേപ്പാൾ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ആരംഭിച്ചു. അതിർത്തി സുരക്ഷയും അടിസ്ഥാന സൌകര്യങ്ങളും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് 2 ദിവസത്തെ യോഗത്തിൽ നടക്കുന്നത്. മുപ്പത്തിയൊന്നാമത് ദക്ഷിണമേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ വിഷയം യോഗത്തിൽ ഉന്നയിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മിഷൻ സമുദ്രയ്ക്കായി പ്രാദേശിക പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യ സിംഗപ്പൂർ 4-ാമത് മന്ത്രിതല വട്ടമേശ സമ്മേളനം സിംഗപ്പൂരിൽ ചേർന്നു. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി BNP നേതാവ് മിർസ ഫഖ്റുൽ ഇസ്ലാം അലംഗീറിനെ തെരഞ്ഞെടുത്തു. FIH ഹോക്കി ലോകകപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35. ആകാശവാണി
1: യുവവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുവവാണിയിൽ ഇന്നാദ്യം ഒരു ലളിതഗാനമാണ്, പാടിയത് ഭൈരവി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: സാന്ത്വനം 90.4 സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. സർഗാത്മകതകളിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഓരോ യാത്രകളെയും നെഞ്ചിലേറ്റുന്നവരാണ് ഞങ്ങൾ. 4 ചുവരുകൾക്കുള്ളിലെ ഡിജിറ്റൽ സ്ക്രീനിൽ മുഖം പൊഴുത്തുന്ന പുതിയ കാലത്ത് പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വിനോദസഞ്ചാരം പോലെ മറ്റൊന്നില്ല. അറിവിൻ്റെ വിശാല ലോകം തുറന്നു തരുന്ന യാത്രയെ പ്രണയിച്ച ഞങ്ങൾക്ക് ലഭിക്കുന്ന സമാനതകളില്ലാത്ത ആനന്ദവും അറിവുകളുമാണ് സുന്ദരസഞ്ചാരത്തിലൂടെ പങ്കിടുന്നത്. ശ്രോതാക്കളുടെ പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തിൻ്റെ വിജയരഹസ്യം. ഇന്നോളം നൽകിയ പ്രോത്സാഹനം തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകത്തിലെ വിശേഷങ്ങളാണല്ലോ ഇപ്പോൾ സുന്ദരസഞ്ചാരത്തിലൂടെ കേട്ടുവരുന്നത്. കുടകിൻ്റെ ചരിത്രവും കാലാവസ്ഥയുടെ മാഹാത്മ്യവും പറഞ്ഞത് ഓർക്കും എന്ന് കരുതുന്നു. പശ്ചിമഘട്ട മലനിരകൾ കാവലൊരുക്കുന്ന കുടക് ജില്ല ഇവിടത്തെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ ഭാരതത്തിനാകെ കുളിരും ജീവജാലങ്ങൾക്ക് കുടിനീരുമേകി ഒഴുകുന്ന കാവേരിയുടെ ഉത്ഭവസ്ഥാനം കുടകിലെ ബ്രഹ്മഗിരിക്കുന്നാണ്. തലക്കാവേരിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവും അവിടുത്തെ അത്ഭുത കുളവും വിവരിച്ചത് ഓർക്കുന്നുണ്ടാകുമല്ലോ. തലക്കാവേരി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഗസ്ത്യമുനി പൂജിച്ചിരുന്ന ശിവലിംഗമാണ്. കാവേരി അമ്മയുടെയും വിഘ്നേശ്വരൻ്റെയും പ്രതിഷ്ഠകളും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉള്ള കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ തലക്കാവേരി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഭക്തർക്ക് ക്ഷേത്രദർശനം പോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഹരം പകരുന്ന മാസ്മരിക സൗന്ദര്യവുമായി ബ്രഹ്മഗിരി വ്യൂ പോയിൻറ്റും തലക്കാവേരി ക്ഷേത്രത്തിന് പിന്നിലായി നിലയുറപ്പിച്ചിരിക്കുന്നു. വ്യൂ പോയിൻറ്റിലേക്ക് കടക്കുന്നത് ക്ഷേത്രത്തിന് സമീപം മനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന പനിനീർ പൂക്കളുടെ ഉദ്യാനത്തിന് മുന്നിലൂടെയാണ്. നിറവൈവിധ്യങ്ങളുടെ രാജാവായ പനിനീർ പുഷ്പങ്ങളുടെ ദൃശ്യ വിസ്മയം സമാനതകളില്ലാത്തതാണ്. ഗന്ധരാജനായ പനിനീർ പുഷ്പങ്ങളുടെ നറുമണം നിറഞ്ഞ അന്തരീക്ഷമേകുന്ന ശാലീനത, ശാന്തത, എത്രമേൽ ഹൃദ്യം. തേൻ നുകരാൻ പാറി നടക്കുന്ന ശലഭങ്ങളുടെ നേർക്കാഴ്ച സമ്മാനിക്കുന്ന ആഹ്ലാദം വേറെ ലെവലാണ്. ശലഭങ്ങളുടെ രൂപലാവണ്യം ആരെയും ആകർഷിക്കും വിധം മനോഹരമാണല്ലോ. ശലഭങ്ങളുടെ നിറശോഭ ആസ്വദിച്ച് ചിരിച്ചു നിൽക്കുന്ന കുട്ടികൾ, പൂക്കളുടെയും ശലഭങ്ങളുടെയും ആകാരഭംഗി ആസ്വദിക്കുന്ന രക്ഷിതാക്കൾ, അവയുടെ വിശദാംശങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്ന ഛേദോഹരമായ കാഴ്ചയും അവിടെ കാണാനായി. തെളിഞ്ഞ പ്രകാശത്തിൽ ഉദ്യാന ശോഭ ആസ്വദിക്കാൻ കഴിഞ്ഞ സന്തോഷവുമായി ഞങ്ങൾ വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ശിലകൾ പാകിയ കുറച്ചേറെ പടികൾ കയറി മാത്രമേ ബ്രഹ്മഗിരി വ്യൂ പോയിന്റിൽ എത്താൻ കഴിയൂ. കുത്തനെയുള്ള പടിക്കെട്ടുകൾ കണ്ടപ്പോൾ ആകാശത്തേക്ക് കെട്ടി ഉയർത്തിയ വഴിയാണോ ഇതെന്ന് തോന്നാതിരുന്നില്ല. ശില പാകി മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന പടിക്കെട്ടുകൾ കയറുക എന്നത് ആയാസകരമായിരുന്നു. ഓരോ പടികളുടെയും പൊക്കം തന്നെയായിരുന്നു അതിന് കാരണമായത്. ഓരോ 20 പടികൾ പിന്നിടുമ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോകൾ പകർത്താൻ മറന്നില്ല. മുകളിലേക്ക് കയറുന്തോറും ചൂട് കുറയാൻ തുടങ്ങി. തണുപ്പുമായി നമ്മെ തഴുകി കടന്നു പോകുന്ന കാറ്റിൻ്റെ സ്പർശം നൽകുന്ന ആവേശം ചില്ലറയല്ല. ഏറ്റവും മുകളിലെത്തിയാൽ പ്രകൃതി ദൃശ്യമാകെ മാറി മറിയുന്നത് കാണാം. സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നീലാകാശം തൊടാൻ മത്സരിക്കുന്ന സഖ്യാദ്രി സാനുക്കൾ നൽകുന്ന ദൃശ്യ വിസ്മയം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം സുന്ദരം. മഞ്ഞിന്റെ തലപ്പാവ് ധരിച്ച പശ്ചിമഘട്ട മലനിരകളുടെ ദൃശ്യ ചാരുത ദർശിക്കാനായത് ഇന്നും ഞങ്ങളുടെ ഓർമ്മയുടെ ഖജനാവിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വൃക്ഷലതാദികളുടെ ഹരിത ശോഭ നിറഞ്ഞ മലകളുടെ ഭംഗി എടുത്തു പറയേണ്ടത് തന്നെ. പ്രകൃതിയുടെ മായാജാലം കാണണമെങ്കിൽ ഇവിടെ തന്നെ എത്തണം. 1276 മീറ്റർ ഉയരത്തിൽ ഉച്ചയ്ക്ക് പോലും കിട്ടുന്ന തണുപ്പിന്റെ ഊഷ്മളതയിൽ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചെലവഴിക്കാം. ചുറ്റുമുള്ള മലനിരകളെ തഴുകാനെത്തുന്ന വെൺമേഘ ശോഭ എത്ര കണ്ടാലാണ് മതി വരുന്നത്. ഇടയ്ക്കിടെ പറന്ന് രസിക്കുന്ന കിളികളുടെ ഉല്ലാസയാത്രയും ഛേദോഹരം. അധികം താമസിയാതെ ബ്രഹ്മഗിരി കുന്നിനോട് വിട പറഞ്ഞ് പടികളിലൂടെ സാവധാനം താഴേക്കിറങ്ങി. കാവേരി നദി ശരിക്കും ഭൂമിയിൽ ദൃശ്യമാകുന്നത് ഭാഗമണ്ഡലിലാണ്. 3 ചെറുനദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്ന ഭാഗമണ്ഡൽ സുവർണക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇനിയൊരു ഇടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: music with Radio Sandvanam 90.4 FM.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങളാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തലക്കാവേരി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയും കാവേരി നദിയുടെ ഉത്ഭവവും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ക്ഷേത്ര ദർശനത്തിന് ശേഷം തൊട്ട് പിറകിലായി അത്യപൂർവ ശോഭയോടെ നിർമ്മിച്ച് പരിപാലിക്കുന്ന പനിനീർ പൂക്കളുടെ ആരാമവും പൂക്കൾ കണ്ട് രസിക്കുന്ന സന്ദർശകരുടെ ആഹ്ലാദവും പറഞ്ഞിരുന്നു. പൂന്തോട്ടത്തിൻ്റെ ചാരെ കൂടി കുന്നിന് മുകളിലേക്ക് കെട്ടി ഉയർത്തിയ ശിലകൾ പാകിയ ബ്രഹ്മഗിരി കുന്ന് വ്യൂ പോയിന്റിലേക്ക് നടന്നു കയറിയതും 1000 അടി ഉയരമുള്ള വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട വശ്യ മനോഹാരിതയും പറഞ്ഞിരുന്നു. കോടമഞ്ഞാൽ തലമുടി കെട്ടിയ സഖ്യമലനിലകളെ തലോടി കടന്നുപോകുന്ന വെൺമേഘങ്ങൾ നിറഞ്ഞ നീലാകാശത്തിൻ്റെ ചാരുതയും കണ്ട ശേഷം ഇറങ്ങി വന്ന് സുവർണക്ഷേത്രം കാണാൻ പോകുന്ന വഴി ഭാഗമണ്ഡലിൽ കണ്ട ത്രിവേണി സംഗമത്തിൻ്റെ കാര്യവും പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കുടവിശേഷങ്ങളിലേക്ക് കടക്കാം. വിദേശ വിനോദസഞ്ചാരികളെയും സ്വദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന കുടക് ജില്ലയിലെ പ്രധാന ആത്മീയ വിനോദസഞ്ചാര കേന്ദ്രമാണ് നം ഡ്രോളിംഗ് മൊണാസ്ട്രി എന്ന ബുദ്ധമത കേന്ദ്രം. കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയിലെ കുശാൽ നഗറിന് സമീപമുള്ള ബൈലാകൂപ്പെ എന്ന സ്ഥലത്താണ് പ്രശസ്തമായ ഈ ബുദ്ധക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ രൂപകൽപ്പനയും നിർമ്മിതിയും സ്വർണ്ണ നിറത്തിലുള്ള വലിയ ബുദ്ധ പ്രതിമകളും ഉള്ളതിനാൽ സഞ്ചാരികൾക്കിടയിൽ നംസ്ഡോളിംഗ് മൊണാസ്ട്രി സുവർണക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്നോളം ഒരു ബുദ്ധക്ഷേത്രം സന്ദർശിച്ചിട്ടില്ലാത്ത ഞങ്ങൾക്ക് കുടകിലെ ഈ ബുദ്ധവികാരം കാണുക എന്നത് തികഞ്ഞ ആവേശമായിരുന്നു. കുടക് സന്ദർശിക്കുന്ന എല്ലാവരും ഈ ആധ്യാത്മിക കേന്ദ്രം ഒഴിവാക്കാറില്ല. ഈ ബുദ്ധവികാരത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടി ഒന്ന് സ്പർശിച്ചു പോകുന്നത് നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. 1959 ടിബറ്റിൽ ചൈനീസ് അധിനിവേശം ഉണ്ടായപ്പോൾ 10,000 ടിബറ്റൻ അഭയാർത്ഥികൾ തൊട്ട് അയൽരാജ്യമായ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനായി കർണാടക സംസ്ഥാനത്തെ ബൈലാകൂപ്പെ എന്ന വനമേഖലയിൽ കുറച്ച് സ്ഥലം അനുവദിച്ചു നൽകി. അങ്ങനെ ഇവിടം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അഭയാർത്ഥി കേന്ദ്രമായി മാറി. ബുദ്ധമതാചാര പ്രകാരം ബുദ്ധഭിക്ഷുക്കൾക്ക് പ്രാർത്ഥനയും ആരാധനയും ഒഴിച്ചുകൂടാനാകാത്ത കർമ്മങ്ങളാണ്. 1959 ബൈലാകൂപ്പയിൽ എത്തിയ ടിബറ്റൻ അഭയാർത്ഥികളുടെ ആത്മീയ ആചാര്യനായ പെനർ റിംബോച്ച എന്ന ബുദ്ധ സന്യാസിയുടെ നേതൃത്വത്തിൽ തായ്ലൻഡിൽ നിന്നുള്ള ധനസഹായത്തോടെ 1963 സ്ഥാപിച്ച ആശ്രമമാണ് ടിബറ്റൻ ബുദ്ധമത ഗുരുവായിരുന്ന റിംബോച്ചെ 1963 ജൂലൈ 31 ഈ ആത്മീയാലയത്തിന് തറക്കല്ലിട്ടത്. തുടക്കത്തിൽ മുളകൾ കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു പ്രാർത്ഥനാ മുറി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാട്ടു മൃഗങ്ങളുടെ ശല്യം ഇവിടെ വളരെ കൂടുതലായിരുന്നു. ധനമില്ലായ്മ വകവയ്ക്കാതെ റിംബോച്ചയും ഏതാനും സന്യാസിമാരും ചേർന്ന് ലോകമെമ്പാടുമുള്ള ബുദ്ധമത അനുയായികളുടെ അകമഴിഞ്ഞ സഹായത്തോടെ കഠിനാധ്വാനം ചെയ്താണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ആധുനികവും മഹാത്ഭുതവുമായ ക്ഷേത്ര സമുച്ചയത്തെ മാറ്റിയെടുത്തത്. ടിബറ്റിൻ്റെ ആത്മീയ ആചാര്യനായ ദലൈലാമയാണ് ഈ ക്ഷേത്രത്തിന് നാം ഡ്രോളി എന്ന് പേര് നൽകിയത്. ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമായ പത്മസംഭവ ബുദ്ധവികാരം 1999 ഘടനം ചെയ്തത്. ഇന്നിതൊരു ബുദ്ധമത ആത്മീയ വിദ്യാഭ്യാസ കേന്ദ്രമായി വികസിച്ചിരിക്കുന്നു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: 104 FM. Stay tuned.
1: റേഡിയോ സാന്ദനം 90.4 സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നൽകിയ അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തിന്റെ യാത്ര സുഗമമാക്കുന്നത്. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8845587785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848558785. കർണാടക സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കുടക് ജില്ലയിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങളാണല്ലോ ശ്രോതാക്കളുമായി പങ്കുവച്ചു വരുന്നത്. കുടക് ജില്ലയുടെ ചരിത്രവും സ്വാതന്ത്ര്യം ലഭിച്ച 1947 കാലത്ത് ഒരു സംസ്ഥാന പദവിയിലിരുന്ന ഒരു ജില്ല കൂടിയാണ് കുടകെന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. ദക്ഷിണ മേഖലയ്ക്കാകെ കുളിരേകുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരി സന്ദർശന വിശേഷങ്ങളും ഭാഗമണ്ഡലി കണ്ട ത്രിവേണി സംഘവും സൂചിപ്പിച്ചിരുന്നു. 1959 ചൈന തിബറ്റിൽ നടത്തിയ അധിനിവേശത്തിൽ ഭീതി പൂണ്ട ബുദ്ധമത അനുയായികൾ അഭയാർത്ഥികളായി കുടക് ജില്ലയിലെ ബൈലാകൂപ്പയിൽ എത്തി നിർമ്മിച്ച ബുദ്ധവികാരമായ നാംഡ്രോളിംഗ് മൊണാസ്ട്രിയെ കുറിച്ചും പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കുടക് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ മൊണാസ്ട്രിയിലും അതിനോട് അനുബന്ധിച്ചുള്ള ആശ്രമങ്ങളിലും താമസിക്കുന്ന അന്തേവാസികൾ ഭൂരിഭാഗവും ടിബറ്റൻ വംശജരായ സന്യാസിമാർ.

0: ഭാര്യമാരും സന്യാസിനികളും കുട്ടികളുമാണ്. 1959 ചൈനീസ് അധിനിവേശ കാലത്ത് ടിബറ്റിൽ നിന്നെത്തിയ അഭയാർത്ഥികളുടെ പിൻഗാമികളും ബുദ്ധമത പഠനത്തിനായി ഇന്ത്യയിലെ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ് ഇവിടത്തെ അന്തേവാസികൾ. ആത്മീയതയ്ക്കും പ്രാർത്ഥനയ്ക്കും മുൻതൂക്കം നൽകുന്ന ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പുലർച്ചെയുള്ള പ്രാർത്ഥനകളോടെയാണ്. കഠിനമായ അച്ചടക്കവും ലളിത ജീവിതവും ബുദ്ധമത അനുയായികളുടെ മുഖമുദ്രയാണ്. കാവി അല്ലെങ്കിൽ മെറൂൺ നിറത്തിലുള്ള പ്രത്യേക തരം വസ്ത്രങ്ങളാണ് ഇവിടത്തെ അന്തേവാസികളുടെ വേഷം. കഠിനമായ ധ്യാനങ്ങൾക്കും മതഗ്രന്ഥ പഠനങ്ങൾക്കും ഒപ്പം ആശ്രമത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും ഇവർ തന്നെയാണ് നോക്കി നടത്തുന്നത്. 5000-ലധികം സന്യാസികളും സന്യാസിനികളും കുട്ടികളും താമസിക്കുന്ന ഒരു വലിയ സ്വയംഭരണ നഗരം പോലെയാണ് ഈ പ്രദേശം പ്രവർത്തിക്കുന്നത്. ബുദ്ധമത തത്വചിന്തകളും തർക്കശാസ്ത്രവും പഠിപ്പിക്കുന്നതിനായി എഞ്ചിംഗ്മ ലാമ പ്രൈമറി സ്കൂൾ, എങ്കി ഗ്യൂർ നൈക്മ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പ്രശസ്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ സ്ഥാപനത്തിലെ 9 വർഷത്തെ കഠിനമായ പഠനത്തിന് ശേഷമാണ് സന്യാസിമാർക്ക് ബിരുദം നൽകുന്നത്. അന്തേവാസികൾക്കും പ്രദേശവാസികൾക്കും ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയും പരമ്പരാഗത തിബറ്റൻ വൈദ്യശാസ്ത്ര കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നു. സന്യാസിമാർക്കായി വലിയ ഹോസ്റ്റലുകളും പ്രായമായവർക്ക് പ്രത്യേക പുനരധിവാസ കേന്ദ്രങ്ങളും ആശ്രമ സമുച്ചയത്തിൽ ഉണ്ട്. ഇവിടെയുള്ള അന്തേവാസികൾക്ക് ഭക്ഷണവും വസ്ത്രവും താമസവും ഉന്നത ബുദ്ധമത വിദ്യാഭ്യാസവുമെല്ലാം പൂർണ്ണമായും സൗജന്യമാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇവിടെ ചേരുന്ന സന്യാസിമാർ ബുദ്ധമത തത്വശാസ്ത്രങ്ങൾ, ധ്യാനം, പരമ്പരാഗത ടിബറ്റൻ കലകൾ, ഭാഷകൾ എന്നിവ ഇവിടെയുള്ള ഷഡ്ര എന്ന ബുദ്ധമത കോളേജിൽ നിന്ന് അഭ്യസിക്കുന്നു. കൊടക് ജില്ലയിലെ ബൈലക്കോപ്പയിലുള്ള നാം ട്രോളിംഗ് സന്ദർശിക്കാനെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്ന കമാനം തന്നെ ആകർഷകം. ഒരു പഗോഡയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രവേശന കവാടം വിവിധ നിറങ്ങൾ പൂശി ആകർഷകമാക്കിയിരിക്കുന്നു. പ്രഭാതകിരണങ്ങളിൽ നിറശോഭയേകുന്ന സുവർണ നിറം മനോഹരം. ഗോപുരത്തിന് നടുവിലായി റിംബോച്ചയുടെ മനോഹരവും വലിപ്പമേറിയതുമായ ഒരു അർദ്ധകായ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രവേശന കവാടം കടക്കുമ്പോൾ തന്നെ ശാന്തവും ഭക്തി നിർഭരവുമായ അന്തരീക്ഷം നമ്മെ പൊതിയും. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ ബുദ്ധവികാര വിശേഷങ്ങളുമായി എത്താം. അതുവരെ നിങ്ങളോട് വിട പറയുന്നു ടി സദാശിവൻ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ ഒരു പിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയത്തിന്റെ ഭാഷയാണ് സംഗീതം. പറയാൻ കഴിയാതെ പോയ വാക്കുകൾക്ക് അവ ശ്രുതി പകരുന്നു. ഒറ്റപ്പെട്ട രാത്രികളിൽ ഒരമ്മയെ പോലെ അവ ആശ്വാസം പകർന്നു, അല്ലെങ്കിൽ അച്ഛനെ പോലെ വാത്സല്യം ചൊരിഞ്ഞു. അങ്ങനെ സ്നേഹവും വാത്സല്യവും പ്രണയവും വിരഹവുമൊക്കെ സംഗീതത്തിലൂടെ നമുക്ക് പകർന്നു നൽകിയ ഇസൈ ജ്ഞാനി ഇളയരാജയുടെ പാട്ടുകൾ ഇന്ന് നമുക്കൊന്ന് ആസ്വദിച്ചാലോ.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust Kollam.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറിൽ പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീത കുലപതി ശ്രീ ഇളയരാജയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഏകദേശം 50 വർഷത്തോളമായി സംഗീത രംഗത്ത് തന്റെ സപര്യ തുടരുന്ന അദ്ദേഹം രാജ്യത്തെ ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായാണ് കണക്കാക്കുന്നത്. അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ മാത്രമല്ല, ഓർക്കസ്ട്രേറ്റർ, പിന്നണി ഗായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.

0: Drums and music on your favorite radio, Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ

0: സന്തോഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദ്യമായ സംഗീത ശൈലികൾ കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ സംഗീത സംവിധായകൻ ഇളയരാജയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. സലീൽ ചൗധരി പോലെയുള്ള സംഗീത സംവിധായകർക്ക് വേണ്ടി അദ്ദേഹം സെഷൻ ഗിറ്റാറിസ്റ്റ്, കീബോർഡിസ്റ്റ്, ഓർഗനിസ്റ്റ് തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മദ്രാസിലെ തങ്ങളുടെ പ്രധാന ഗിറ്റാറിസ്റ്റാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകൻ എന്ന് ഒരിക്കൽ സലീൽ പറഞ്ഞിരുന്നു.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ ഒരുപിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ സംഗീത സംവിധായകൻ ശ്രീ ഇളയരാജയുടെ ഗാനങ്ങളാണ് നാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. 1943 ജൂൺ 3 തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു ഗ്രാമപ്രദേശത്ത് വളർന്ന ഇളയരാജ അദ്ദേഹത്തിന്റെ ബാല്യകാലഘട്ടത്തിൽ തന്നെ തമിഴ് നാടോടി സംഗീതത്തിന്റെ ശ്രേണിയിലേക്ക് കടന്നുവരുന്നു. 14 വയസ്സുള്ളപ്പോൾ അദ്ദേഹം തന്റെ മൂത്ത സഹോദരൻ പാവലർ വരദരാജന്റെ നേതൃത്വത്തിലുള്ള പാവലർ ബ്രദേഴ്സ് എന്ന സഞ്ചാര സംഗീത സംഘത്തിൽ ചേരുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ ആദ്യ രചന. തമിഴ് കവിയായ കണ്ണദാസൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി എഴുതിയ ഒരു വിലാപഗാനത്തിന്റെ സംഗീതാവിഷ്കാരമായിരുന്നു അത്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മധുരഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ശ്രീ ഇളയരാജയുടെ വിശേഷങ്ങളും പാട്ടുകളുമാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. തന്റെ വീട്ടിലെ റേഡിയോ വിറ്റ് കിട്ടിയ 400 രൂപയുമായി അദ്ദേഹം സഹോദരൻ ഭാസ്കറിനൊപ്പം സംഗീതം പഠിക്കാൻ മദ്രാസിലേക്ക് പോയി. മദ്രാസിൽ അദ്ദേഹം മാസ്റ്റർ ധനരാജന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം അവിടെ ശാസ്ത്രീയ സംഗീതത്തിൽ പരിശീലനം നേടി. ലണ്ടനിലെ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിലെ മികച്ച വിദ്യാർത്ഥിയും ക്ലാസിക്കൽ ഗിറ്റാറിൽ സ്വർണ മെഡൽ ജേതാവുമായിരുന്നു. ടി വി ഗോപാലകൃഷ്ണനിൽ നിന്ന് അദ്ദേഹം കർണാടക സംഗീതവും അഭ്യസിച്ചു. അദ്ദേഹത്തെ ഇസൈ ജ്ഞാനി എന്ന് വിശേഷിപ്പിച്ചത് ശ്രീ കരുണാനിധിയായിരുന്നു. ലണ്ടനിലെ റോയൽ ഫിൽ ഹാർമോണിക് ഓർക്കസ്ട്ര അദ്ദേഹത്തിന് മാസ്ട്രോ എന്ന പദവി

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യയിലെ മികച്ച സംഗീത സംവിധായകരിൽ പ്രധാനിയായ ശ്രീ ഇളയരാജയുടെ ഗാനങ്ങളാണ് മേഘമൽഹാറിലൂടെ പ്രിയപ്പെട്ടവർ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി നിരവധി ഗാനങ്ങൾക്കും ചലച്ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീതം പകർന്നു. ദക്ഷിണേന്ത്യൻ ഗ്രാമീണ സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി സംയോജിപ്പിച്ച് അദ്ദേഹം തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തി. 1976 SP മുത്തയ്യ സംവിധാനം ചെയ്ത അന്നക്കൊടി എന്ന തമിഴ് ചിത്രത്തിലൂടെ തുടങ്ങി ഇന്ന് ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും യാത്ര തുടരുന്നു. നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ഈ സംഗീത ജീവിതത്തിൽ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് കേക്കണ്ടേ? ഗുരുവും രാജകുമാരനും. ശ്രദ്ധിക്കുമല്ലോ. നർമ്മദാ നദിയുടെ തീരത്ത് പണ്ട് ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ അവിടെ വന്ന് താമസിച്ച് അധ്യയനം നടത്തിയിരുന്നു. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും പെട്ട കുട്ടികൾ അവിടെ ഒരുമയോടെ കഴിഞ്ഞു. അവരുടെ കൂട്ടത്തിൽ ഒരു രാജകുമാരനും ഉണ്ടായിരുന്നു. രാജകുമാരന്റെ കൂടെ പഠിച്ചിരുന്ന എല്ലാ വിദ്യാർത്ഥികളും പഠിത്തം പൂർത്തിയാക്കി സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകാൻ രാജകുമാരന് ഗുരു അനുവാദം നൽകിയില്ല. രാജകുമാരൻ എന്താണ് ഗുരുകുലത്തിൽ നിന്നും ഇനിയും മടങ്ങി വരാത്തത്?

0: രാജാവ് ചിന്തിച്ചു. വല്ല അപകടവും പിണഞ്ഞിട്ടുണ്ടാകുമോ? അവസാനം നേരിട്ട് ഗുരുകുലത്തിൽ ചെന്ന് രാജകുമാരന്റെ കാര്യം തിരക്കാൻ രാജാവ് നിശ്ചയിച്ചു. ആശ്രമത്തിൽ ചെന്ന രാജാവിനെ ഗുരു സന്തോഷത്തോടെ സ്വീകരിച്ചു. രാജാവ് ഗുരുവിനോട് ചോദിച്ചു, രാജകുമാരന്റെ പഠിത്തം പൂർത്തിയായിട്ടും അവനെ മടക്കി അയക്കാത്തതിന്റെ കാരണം അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നത്. ഗുരു പറഞ്ഞു, തിരുമനസേ, അങ്ങയുടെ കുമാരൻ എല്ലാ വിഷയങ്ങളിലും മിടുക്കൻ തന്നെ. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ വീണ്ടും ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് വിധേയരാക്കും. അതിലും വിജയിച്ചാൽ കുമാരനെ ഉടനെ തന്നെ പറഞ്ഞയക്കാം. എന്നാൽ ആ പരീക്ഷ കഴിഞ്ഞ് എന്നോടൊപ്പം അവനെ പറഞ്ഞയച്ചുകൂടെ? രാജാവ് ചോദിച്ചു. പരീക്ഷയ്ക്ക് ഇനിയും സമയമുണ്ട്. അതിനു മുമ്പ് പരീക്ഷ നടത്തുന്ന കാര്യം ബുദ്ധിമുട്ടാണ്, ഗുരു പറഞ്ഞു. ഇതെന്തൊരു പരീക്ഷയാണ്? രാജാവ് ചിന്തിക്കാൻ തുടങ്ങി. രാജകുമാരന്റെ പരീക്ഷ കഴിയുന്നതുവരെ ആശ്രമത്തിൽ താമസിക്കാൻ രാജാവ് തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ രാജാവ് എണീറ്റ് പല്ലുതേച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവ് തലയിൽ ഒരു കെട്ട് വിറകും കയ്യിൽ കോടാലിയുമായി ആശ്രമത്തിലേക്ക് വരുന്നത് കണ്ടു. വിറകും കോടാലിയുമായി ഏതോ വിറക് വെട്ടുകാരൻ ആശ്രമത്തിൽ വരുന്നുവെന്നാണ് രാജാവ് വിചാരിച്ചത്. അടുത്തു കണ്ടപ്പോൾ രാജാവ് അതിശയിച്ചു പോയി. അത് തന്റെ പുത്രൻ രാജകുമാരനായിരുന്നു. തന്റെ മകനെ കൊണ്ട് ഇത്രയും കഠിനമായ ജോലികളാണോ ആശ്രമത്തിൽ ചെയ്യിക്കുന്നത്? രാജാവിന് ദുഃഖം തോന്നി. വിറക് കെട്ടും കോടാലിയും യഥാസ്ഥാനത്ത് വെച്ചിട്ട് രാജകുമാരൻ നിന്നപ്പോൾ ഗുരു അവിടെ വന്നു. രാജകുമാരൻ ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഗുരു പറഞ്ഞു, വത്സര ശിഷ്യ, ഇനി പോയി അതിഥിശാലയൊക്കെ വൃത്തിയാക്കൂ. ശരി, ചൂലമെടുത്ത് രാജകുമാരൻ അവിടെ നിന്നും പോയി. രാജകുമാരൻ ഇതൊക്കെയാണോ ഇവിടെ ചെയ്യുന്നത്? രാജാവ് അന്താളിച്ചു. രാജാവ് മകന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കുമാര, ചൂല ദൂരെ കളയൂ. നീ ഇത്രയും നീചമായ ജോലിയാണോ ഇവിടെ ചെയ്യുന്നത്? അച്ഛാ, ഇത് ഗുരുവിന്റെ ആജ്ഞയാണ്, ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല, രാജകുമാരൻ പറഞ്ഞു. കുമാര, ഒരു രാജകുമാരൻ ചൂലെടുത്ത് ജോലി ചെയ്യുന്നത് ശരിയല്ല. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് നിന്റെ ഗുരുവിന് അറിഞ്ഞുകൂടായിരിക്കും. രാജകുമാരനായി നിനക്ക് ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യാൻ കഴിയുകയില്ല എന്ന് തുറന്നു പറഞ്ഞുകൂടെ? രാജാവ് വീണ്ടും ചോദിച്ചു, അച്ഛാ, ഇക്കാര്യത്തിൽ ഗുരുദേവനോ എനിക്കോ തെറ്റുപറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ ഒരു വിദ്യാർത്ഥിയാണ്. ഇവിടെ എല്ലാവരും സമന്മാരാണ്. ഇവിടെ വിദ്യാർത്ഥികൾ എന്നൊരു വർഗം മാത്രമേ ഉള്ളൂ. ഗുരു എല്ലാവരെയും ഒരുപോലെ നോക്കുന്നു. ഞങ്ങളുടെ ആശ്രമത്തിലുള്ള ജോലികൾ ഞങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഗുരുകുലത്തിലെ അതിഥിശാല വൃത്തിയാക്കാൻ കഴിഞ്ഞത് മഹത്വമായി ഞാൻ കാണുന്നു. രാജകുമാരൻ പറയുന്നതെല്ലാം ഗുരു മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഗുരുവിന് തന്റെ ശിഷ്യനെ കുറിച്ച് പൂർണ്ണ സംതൃപ്തി തോന്നി. രാജകുമാരനെ സ്നേഹപൂർവം തലോടിക്കൊണ്ട് ഗുരു പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ പുത്രൻ അവസാനത്തെ പരീക്ഷയിലും വിജയിച്ചു. വിനയമാണ് ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ഗുണം. വിവേകമുള്ള ഒരുവന് ഏത് കഠിനമായ ജോലിയും നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ്. ഏത് ദുഃഖവും അവന് സഹിക്കാൻ കഴിയും. ഇതെല്ലാം അങ്ങയുടെ മകന് ആശ്രമത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. രാജാവ് ഗുരുവിനോട് ക്ഷമായാചനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി. രാജകുമാരന് കൊട്ടാരത്തിലേക്ക് പോകാൻ ഗുരു അനുവാദം നൽകി. രാജാവ് മകനെയും കൊണ്ട് സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടമായില്ലേ? നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗി എന്ന് കേൾക്കുമ്പോൾ നീണ്ടു നിവർന്ന് നിറയെ നെൽക്കതിരണിഞ്ഞു നിൽക്കുന്ന പാടങ്ങളും അതിൻ്റെ ഓരം ചേർന്ന് ഓലമേഞ്ഞ ഒരു മൺവീടും അതിന് തണലായി ഒരു മൂവാണ്ടൻ മാവും അതിന് കുറച്ചപ്പുറത്തായി നല്ല തെളിനീര് തുളുമ്പി നിൽക്കുന്ന കുളവും കാണാം. ഇതിനെല്ലാം പിറകിലായി തിങ്ങി നിറഞ്ഞ മലനിരകളും ഒരു നൂലുപോലെ ഒരുറവയും കാണാം. പ്രശാന്തമായ അന്തരീക്ഷത്തിൽ കിളികളുടെ പാട്ടും തൊട്ടടുത്തുള്ള ആരാധനാലയങ്ങളിൽ നിന്നെത്തുന്ന പ്രാർത്ഥനാഗീതവും മനസ്സിനെ തണുപ്പിക്കും. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാകും അല്ലെ? ഒരിക്കൽ നാം കണ്ടിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ആ ഗ്രാമീണ അന്തരീക്ഷം ഇന്നും ഒരു തവണയെങ്കിലും അതൊന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചെങ്കിൽ എന്നും നാം ചിന്തിക്കാറുണ്ട്. വീടുകളിലേക്കുള്ള നീണ്ടു നിവർന്ന നടപ്പാതകൾ അന്നത്തെ പ്രത്യേകതയായിരുന്നു. ഇന്റർലോക്കുകൾക്കും സിമെന്റ് തറകൾക്കും സ്ഥാനമില്ലാത്ത നാട്ടുവഴികൾ. ഇന്ന് നാട്ടുവഴികളിലൂടെ നമുക്കൊന്ന് നടക്കാൻ ഇറങ്ങിയാലോ?

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക്.

0: മരം പിടിക്കുക. കശുമാവ്, പേര, അമ്പഴം, ചാമ്പ, ഞാറ തുടങ്ങി നീണ്ടു പോകുന്നു ആ ലിസ്റ്റ്. നാട്ടുവഴികൾ എപ്പോഴും സമ്പന്നമാണ്. എപ്പോഴും കുശലം ചോദിച്ചുകൊണ്ട് ആരെങ്കിലും കാണും. ഏവരും സംസാരപ്രിയരുമായിരിക്കും. കൊച്ചുകുട്ടികളുടെ കളിസ്ഥലം കൂടിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഗ്രാമീണ ജീവിതത്തെ സമ്പന്നമാക്കുന്നത് ഈ കുട്ടികളുടെ കളിചിരികൾ തന്നെയാണ്. കറുകയും കാശിത്തുമ്പയും മുക്കൂറ്റിയും കാക്കപ്പൂവും ഒക്കെ യഥേഷ്ടം സ്ഥാനം പിടിച്ച നാട്ടുവഴികൾ. കറുകപ്പുല്ലിന് നടുവിലായി നിൽക്കുന്ന ഒരു തുമ്പ, ഒന്നുകിൽ കറുക തുമ്പയുടെ സ്ഥലം കയ്യേറിയിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കാം. എന്നാലും ആർക്കും പരാതിയോ പരിഭവമോ ഇല്ല. ഒരേ സൂര്യൻ അവർക്ക് വെളിച്ചം നൽകുന്നു. ഒരേ ജലം അവരുടെ ദാഹം അകറ്റുന്നു. ദേ കണ്ടോ, ആ മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന ആ വയലറ്റ് പൂവുള്ള ചെടി, അതിന്റെ പേരാണ് പൊട്ടാസ് ചെടി. ഈ ചെടിയിലെ ഒരു മുള്ളുപോലെ നീളമുള്ള ഒരു ഭാഗമുണ്ട്. വെള്ളത്തിൽ മുക്കി വെയിലത്ത് വെച്ചാൽ അവ പൊട്ടിത്തെറിക്കും. കുട്ടിക്കാലത്ത് വെള്ളത്തിന് പകരം ഉമിനീരം ഉപയോഗിച്ചിട്ടുണ്ട്. ആ പിന്നെ ആ വേലിപ്പത്തലിൽ പടർന്നു നിൽക്കുന്നത് കണ്ടോ, അത് അമുമപ്പഴമാണ്. പല സ്ഥലത്തും പല പേരാണ്. പഴുത്താൽ നല്ല മധുരവുമാണ്. കാണാൻ തന്നെ എന്ത് രസമാണ്. ഒരു പച്ച ആവരണം വല പോലെ. പഴുത്താൽ ആ ആവരണത്തിനകത്തെ പഴത്തിൻ്റെ പുറംതോട് മഞ്ഞ കളറാകും. പുറംതോട് പൊളിച്ചാൽ അകവശം ഏകദേശം പാഷൻ ഫ്രൂട്ടിന് സമാനമാണ്. എന്നാലും രുചി വ്യത്യസ്തമാണ് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ ഒരു കലുങ്ക് കാണാം. അവിടെ ആർക്കും യഥേഷ്ടം വിശ്രമിക്കാം. വടക്കോട്ട് പോയാൽ ഒരു നീണ്ട ചെമ്മൺ പാതയാണ്. പടിഞ്ഞാറോട്ട് പോകുമ്പോൾ കുറച്ച് നടന്നാൽ നല്ല പഞ്ചാരമണ്ണാണ്. ചിതറി വീണ കുന്നിക്കുരുവും മഞ്ചാടിയും കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. പക്ഷെ എടുക്കാൻ അവകാശമില്ല കേട്ടോ. കാരണം അവകാശികളെ കുട്ടിപ്പട്ടാളങ്ങളാണ്. ഓരോരുത്തരും അവരുടെ ഊഴം കാത്തു നിൽക്കും ഇവ കൈക്കലാക്കാൻ. ഒരുപാട് കഥകൾ ഈ നാട്ടുവഴികൾ നമുക്ക് പറഞ്ഞു തരും. കഥകൾ മാത്രമല്ല കേട്ടോ, ഓർമ്മകളും. ഒരിക്കലും പറ്റാത്ത നാട്ടു നന്മകളുടെ തിരിശേഷിപ്പുകളുമായി വീണ്ടും എത്താം ഗ്രാമഭംഗിയിലൂടെ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശ്രീലക്ഷ്മിയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി.
2: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.
0: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

Music with Radio Santhvanam 90.4 FM.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഭരണഘടനയും മൗലിക അവകാശങ്ങളും എന്ന പ്രഭാഷണ പരമ്പരയിൽ 25 മുതൽ 30 വരെയുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങളെക്കുറിച്ചുള്ള സംക്ഷിപ്ത പ്രതിപാദ്യമാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം അഥവാ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിക്കുന്നതാണ് 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങൾ. ആർട്ടിക്കിൾ 29-ലും 30-ലുമായി പ്രതിപാദിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ചാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്ന് വിവക്ഷിച്ചിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക അവകാശങ്ങളെ സംബന്ധിച്ചാണ്. ഈ രണ്ടു മൗലിക അവകാശങ്ങളെയും സംബന്ധിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം അഥവാ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാഷ്ട്രം ഒരു സെക്യുലർ സ്റ്റേറ്റാണ്. സെക്യുലറിസം അഥവാ മതേതരത്വമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നായി കരുതുന്നത്. നമ്മുടെ ഭരണഘടന നിയമ നിർമ്മാണ സഭ ആയിരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചയിൽ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ, അതായത് ആമുഖത്തിൽ, സെക്യുലർ എന്ന പദം ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് പ്രൊഫസർ KT ഷാ എന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗമായിരുന്നു. എന്നാൽ ഭരണഘടനയുടെ ആമുഖം എഴുതിയുണ്ടാക്കിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഭരണഘടനാ ശില്പിയായ ഡോക്ടർ B.R. അംബേദ്കറും ഈ ഭേദഗതിയോട് വിയോജിക്കുകയാണുണ്ടായത്. അങ്ങനെ 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ സെക്യുലർ എന്ന പദം ഉണ്ടായിരുന്നില്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നു മാത്രമായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ തുടക്കം. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇന്റഗ്രിറ്റി എന്നീ 3 പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അങ്ങനെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറി. സെക്യുലറിസം എന്നാൽ എന്താണെന്ന് ഭരണഘടന നിർവചിക്കുന്നില്ല. മറ്റു പല ഭരണഘടനാ തത്വങ്ങളെയും പോലെ സെക്യുലർ, സെക്യുലറിസം എന്നീ ഭരണഘടനാ തത്വങ്ങൾ വൈദേശികമായ ഒരു സങ്കല്പമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തുകാരനും ചിന്തകനുമായ ജോർജ് ജേക്കബ് ഹോളിയാക്ക് രൂപം നൽകിയ 2 പദങ്ങളാണ് സെക്യുലറിസവും ജിങ്കോയിസവും. ഇംഗ്ലണ്ടിലെ ചർച്ചും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതും രണ്ടിനുമിടയിലുള്ള അതിർവരമ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുമായിരുന്നു സെക്യുലറിസം എന്ന പദം. തീവ്രമായ ദേശീയതയും ദേശീയ ബോധത്തെയുമാണ് ജിങ്കോയിസം എന്ന പ്രയോഗത്തിലൂടെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഭാരതത്തിൽ മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് രാഷ്ട്രത്തിന് ഔദ്യോഗികമായ ഒരു മതം ഇല്ല എന്നുള്ളതും എല്ലാ മതങ്ങളോടും സമഭാവന, സർവധർമ്മ സമഭാവന പുലർത്തുക എന്നതും മതവിശ്വാസത്തിന്റെ

പേരിൽ പൗരന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കാൻ പാടില്ല എന്നതും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയും ഭരണഘടനയുടെ മുന്നിൽ തുല്യതയുള്ള പൗരന്മാരായി പരിഗണിക്കുക എന്നതും എല്ലാവർക്കും അവരവരുടെ മതം അനുഷ്ഠിക്കാനും പ്രബോധനം നടത്താനുമുള്ള തുല്യ അവസരം ഉറപ്പാക്കുക എന്നതുമാണ്. ഏറെ പ്രശസ്തമായ കേശവാനന്ദ ഭാരതി കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രസ്താവിച്ചിരിക്കുന്നതും ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്ന് മതേതരത്വം ആണെന്നുള്ളതാണ്. ഇനി നമുക്ക് ഭരണഘടനയുടെ 25 മുതൽ 28 വരെ അനുച്ഛേദങ്ങളിലായി പ്രതിപാദിച്ചിരിക്കുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ അഥവാ മതസ്വാതന്ത്ര്യം എന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ സംബന്ധിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും അതിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളുമാണ് ഈ അനുച്ഛേദങ്ങളിലായി പ്രസ്താവിച്ചിരിക്കുന്നത്. ഭാരതത്തിലുള്ള ഏതൊരാൾക്കും എന്ന് പറയുമ്പോൾ ഇതിൽ വിദേശികളും ഉൾപ്പെടും. അതായത് ഭാരതത്തിലുള്ള വിദേശികൾ ഉൾപ്പെടെയുള്ള ഏതൊരാൾക്കും അവരുടെ മനസാക്ഷി സ്വാതന്ത്ര്യത്തിന് അനുസൃതമായി എന്ന് പറഞ്ഞാൽ മനസാക്ഷിക്ക് ഉത്തമ ബോധ്യമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഭരണഘടന തുല്യ അവകാശം നൽകുന്നു. എന്നാൽ ഈ സ്വാതന്ത്ര്യം ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമാണ്. ആദ്യത്തെ നിബന്ധന സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ. മതവിശ്വാസവും ആചരണവും പ്രബോധനവും പൊതുസമാധാനത്തിനും ക്രമസമാധാന പാലനത്തിനും വിധേയമായിരിക്കണം. അതേപോലെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സദാചാര മൂല്യങ്ങൾക്കു വിധേയമായിരിക്കണം മതവിശ്വാസം. മൂന്നാമതായി മതവിശ്വാസികളുടെയും മറ്റുള്ളവരുടെയും ആരോഗ്യം ഹെൽത്തിനെ ബാധിക്കാൻ പാടില്ല. ഉച്ചഭാഷിണിയിലൂടെയുള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികളിൽ കോടതി ഇടപെടുന്നത് ഈ നിബന്ധന ഭരണഘടനയിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന മതവിശ്വാസം ആചരണം പ്രബോധനം എന്നിവ ഭരണഘടനയുടെ 3-ാം ഭാഗത്തെ പാർട്ട് 3-ൽ പറഞ്ഞിരിക്കുന്ന മറ്റു മൗലിക അവകാശങ്ങൾക്കു കൂടി വിധേയമാണ് എന്നുള്ളതാണ്. അതായത് ആർട്ടിക്കിൾ 14 പറയുന്ന നിയമത്തിനു മുന്നിലുള്ള സമത്വവും 19-ൽ അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ആർട്ടിക്കിൾ 21-ൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി എന്നീ മൗലിക അവകാശങ്ങൾക്ക് വിധേയമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം. 2018-ലെ ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ ക്ഷേത്രത്തിൽ നിലവിൽ നിന്ന ആചാരം ആർട്ടിക്കിൾ 21-ൽ ഉറപ്പു നൽകുന്ന മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിനും ആർട്ടിക്കിൾ 14 ഉറപ്പു നൽകുന്ന വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനും ആർട്ടിക്കിൾ 19-ൽ അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനും അനുസൃതം അല്ല എന്ന പരാമർശം അടങ്ങിയിരുന്നു. എന്നാൽ 2019-ൽ ഈ വിധി പ്രസ്താവം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. മതം പ്രബോധനം നടത്താനുള്ള അവകാശം അഥവാ പ്രചരിപ്പിക്കാനുള്ള അവകാശം മതപരിവർത്തനം നടത്താനുള്ള അവകാശം അല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധി ന്യായങ്ങളിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. മതപരവും ധർമ്മപരവുമായ ആവശ്യങ്ങൾക്കു വേണ്ടി, അതായത് റിലിജിയസ് ആൻഡ് ചാരിറ്റി പർപ്പസിനു വേണ്ടി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിലനിർത്തുന്നതിനും അതേപോലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർജിക്കുന്നതിനും ഉടമസ്ഥതയിൽ വയ്ക്കുന്നതിനും അധികാരം നൽകുന്നതാണ് അനുച്ഛേദം 26. എന്നാൽ ഈ അവകാശങ്ങളും നിബന്ധനകൾക്കു വിധേയമാണ്. പൊതുസമാധാനത്തിനും എല്ലാവരുടെയും ആരോഗ്യത്തിനും സമൂഹത്തിന്റെ സാൻമാർഗിക മൂല്യങ്ങൾക്കും വിധേയമാണ് ആർട്ടിക്കിൾ 26 നൽകുന്ന അവകാശങ്ങളും. 25-ഉം 26-ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം ആർട്ടിക്കിൾ 26 റിലിജിയസ് ഡിനോമിനേഷൻ അഥവാ ഒരു മതത്തിലെ തന്നെ പ്രത്യേക ഐഡന്റിറ്റിയുള്ള മതവിഭാഗങ്ങൾക്കാണ് ബാധകം. ആർട്ടിക്കിൾ 25-ലെ അവകാശം മറ്റു മൗലിക അവകാശങ്ങൾക്കു കൂടി വിധേയമാണ്. എന്നാൽ 26-ലെ അവകാശങ്ങൾ മറ്റു മൗലിക അവകാശങ്ങൾക്ക് വിധേയം അല്ല. അടുത്ത അനുച്ഛേദമായ ആർട്ടിക്കിൾ 27-ൽ പറയുന്നത് ഒരു മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ ഉന്നമനത്തിനോ സംരക്ഷണത്തിനോ വേണ്ടി വകകൊള്ളിക്കാൻ ഉദ്ദേശിച്ചുള്ള നികുതികൾ നൽകാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് മതത്തിൻ്റെ ഉന്നമനത്തിനും പുരോഗമനത്തിനും വേണ്ടി വ്യക്തികളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാൻ മതത്തിന് അവകാശമുണ്ട്, പക്ഷേ ആരെയും അതിനുവേണ്ടി നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് ഈ അനുച്ഛേദം ഉദ്ദേശിക്കുന്നത്. പൂർണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് നിലനിർത്തി

0: സംരക്ഷിച്ചു പോരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനം, അതായത് മതപഠനം നടത്താൻ പാടുള്ളതല്ല എന്നാണ് ആർട്ടിക്കിൾ 28 വിവക്ഷിക്കുന്നത്. ഇതൊരു കർശനമായ നിരോധനമാണ്. എന്നാൽ മതബോധനം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ട്രസ്റ്റുകളോ എൻഡോമെന്റുകളോ സ്ഥാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്റ്റേറ്റിന്റെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണെങ്കിലും മതബോധനം നൽകുന്നതിന് ഈ വിലക്ക് ബാധകമല്ല. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 29ഉം 30ഉം. ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്ന ഭരണഘടനാ വകുപ്പുകളാണ് 29ഉം 30ഉം. ആർട്ടിക്കിൾ 29 അനുസരിച്ച് ഭാരതത്തിന്റെ ഭൂപ്രദേശത്തോ അതിന്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിക്കുന്ന ഏത് വിഭാഗം പൗരന്മാർക്കും അവരുടെ ഭിന്നമായ, അതായത് വ്യത്യസ്തമായ ഭാഷയോ ലിപിയോ സംസ്കാരമോ സംരക്ഷിക്കുവാനുള്ള അവകാശം ഉറപ്പു നൽകുന്നതാണ് ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷം എന്ന വാക്കിന് ഭരണഘടന പ്രത്യേകമായ നിർവചനം നൽകിയിട്ടില്ല. 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന മൈനോറിറ്റി കമ്മീഷനുകളും സ്ഥാപിച്ചു. മുസ്ലിം, ക്രിസ്ത്യൻസ്, സിഖ്സ്, ബുദ്ധിസ്റ്റ്, പാഴ്സീസ് ആൻഡ് ജെയിൻസ് എന്നീ 6 മതവിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള ഭരണഘടനാ വകുപ്പുകൾക്ക് അനുസൃതമായാണ് 1992 നിയമനിർമ്മാണവും കമ്മീഷനുകളുടെ നിയമനവും. മൈനോറിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായ സ്വയംഭരണ അവകാശം ഉറപ്പു നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 30. 1947 ഭാരതത്തിന്റെ വിഭജനത്തിന് ശേഷം 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. വിഭജനത്തെ തുടർന്ന് മത ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കൂടിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 30 ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളായ മതസ്വാതന്ത്ര്യത്തെയും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെയും പറ്റിയുള്ള സംക്ഷിപ്ത വിവരണം ഇവിടെ സമാപിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. മുക്കുവനെ സ്നേഹിച്ച ഭൂതം ജെ ശശികുമാർ സംവിധാനം ചെയ്ത് 1978 പുറത്തിറങ്ങിയ ചിത്രം. ഈ ചിത്രത്തിന്റെ കഥാകൃത്ത് അൻവർ സുബൈറാണ്. തിരക്കഥയും സംഭാഷണവും രചിച്ചത് TV ഗോപാലകൃഷ്ണൻ. ഈ ചിത്രത്തിൽ MG സോമൻ, JN ഉണ്ണിമേരി, മണവാളൻ ജോസഫ്, KPSC ലളിത എന്നിവർ മുഖ്യ വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ആ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ ഒരു ഫാന്റസി ചിത്രമായിരുന്നു മുക്കുവനെ സ്നേഹിച്ച ഭൂതം. ഈ മനോഹര ഗാനം രചിച്ചത് അൻവർ സുബൈറാണ്. സംഗീതം നൽകിയത് KJ ജോയ്. PJ ചന്ദ്രനും PJ സുശീലയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: 104 FM. Stay tuned.
1: പള്ളിച്ചട്ടമ്പി എസ് സുരേഷ് ബാബു രചിച്ച് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് 2026 പുറത്തിറങ്ങിയ ആക്ഷൻ ഡ്രാമ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടൊവിനോ തോമസ് ആണ് ഈ സിനിമയിലെ പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രം 1950s കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ പര്യവേഷണം ചെയ്യുന്നു. കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ് എന്നിവർ മറ്റു കഥാപാത്രങ്ങൾക്ക് ജീവനേകി. പട്ടേലാർ കുഞ്ഞമ്പൂ നമ്പ്യാർ എന്ന പ്രത്യേക കഥാപാത്രമായി പൃഥ്വിരാജ് സുകുമാരനും ചിത്രത്തിലുണ്ട്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും സംഗീതം ജേക്സ് ബിജോയുമാണ്. ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത് വിശാൽ മിശ്രയും ആവണി മൽഹറും ചേർന്നാണ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ജയിൽ പുള്ളി. 1957 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ജയിൽ പുള്ളി. പി സുബ്രഹ്മണ്യം സംവിധാനം നിർവഹിച്ച് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നിർമ്മിച്ച നീല പ്രൊഡക്ഷൻസിന്റെ ജയിൽ പുള്ളിയുടെ കഥയും സംഭാഷണവും മുട്ടത്തുവർക്കിയുടേതാണ്. തിരുനൈനാർ കുറിച്ച് രചിച്ച 12 ഗാനങ്ങൾക്ക് ബ്രദർ ലക്ഷ്മണൻ ഈണം നൽകി. നിത്യഹരിത നായകൻ പ്രേംനസീർ, മിസ് കുമാരി, ബഹദൂർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, കോട്ടയം ശാന്ത എന്നിവർ തിരശ്ശീലയിൽ. മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കമുകറ പുരുഷോത്തമനും ശാന്താപി നായരും ചേർന്നാണ്. ജൂൺ 21 ലോക സംഗീത ദിനമാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ചിത്രം 1988-ൽ പുറത്തിറങ്ങിയ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു മലയാള ചലച്ചിത്രം. മോഹൻലാൽ, രഞ്ജിനി, നെടുമുടി വേണു, പൂർണ്ണ വിശ്വനാഥൻ, സുകുമാരി, ശ്രീനിവാസൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീനിവാസന്റെ കഥയെ ആസ്പദമാക്കി പ്രിയദർശൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഈ ചിത്രം പിന്നീട് ചോരി ചോരി എന്ന പേരിൽ ഹിന്ദിയിലും പുനർനിർമ്മിച്ചു. മലയാളത്തിലെ ജനപ്രീതി നേടിയ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി ചിത്രം കണക്കാക്കപ്പെടുന്നു. മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രിയദർശൻ നേടി. ചിത്രത്തിലെ വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് മോഹൻലാൽ പ്രത്യേക ജൂറി അവാർഡ് നേടി. പരമ്പരാഗത ത്യാഗരാജ കൃതിക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകി. നെയ്യാറ്റിൻകര വാസുദേവനും എം ജി ശ്രീകുമാറും ചേർന്ന് ജീവസ്വിറ്റതാക്കി. ആഭേരി രാഗത്തിലുള്ളതാണ് ഈ കീർത്തനം.

0: సగమ పని
1: సని రబ మగరి
2: എന്നാ നോക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. വൈശാലി. എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയെ അടിസ്ഥാനമാക്കി ഭരതൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് വൈശാലി. 1988 പുറത്തിറങ്ങിയ ഈ ചിത്രം പുരാണകഥ അവതരിപ്പിക്കുന്ന ഏക ഭരതൻ ചിത്രമാണ്. മഹാഭാരതത്തിലെ ഒരു പുരാണകഥയെ ആസ്പദമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വരൾച്ച ബാധിച്ച ഒരു രാജ്യത്ത് മഴ പെയ്യിക്കാൻ വേണ്ടി ഒറ്റപ്പെട്ട ഒരു മുനിയെ വശീകരിക്കാൻ ചുമതലപ്പെട്ട ഒരു രാജകീയ വേശ്യയുടെ മകൾ അന്തിമ വഞ്ചനയ്ക്ക് വിധേയമാകുന്നതാണ് ഈ ദുരന്തകഥ. ഒൻവി കുറുപ്പുമാഷിന്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം, ലതിക ടീച്ചറും ദിനേശും ചേർന്നുള്ള ആലാപനം, ശുദ്ധ സന്യാസി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും

ഗോസിപ്പിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ടെക്സസിലെ പൊതുവിദ്യാലയങ്ങളിൽ H-1B വിസയിലുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് പൂർണ്ണമായി നിരോധിക്കണമെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധനസഹായവും സാമ്പത്തിക ഇടപാടുകളും തടയണമെന്നും ഗവർണർ ഗ്രേഗ് അബോട്ട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സ്കൂൾ ക്ലാസ് മുറികളിൽ വിദേശ സ്വാധീനം ഇല്ലാതാക്കുന്നതിനുള്ള വിപുലമായ നടപടികളുടെ ഭാഗമായാണ് പുതിയ നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികളുടെ ചിന്താഗതിയെ അവർ സ്കൂളുകളിൽ നേരിടുന്ന ആശയങ്ങളും സ്വാധീനങ്ങളും രൂപപ്പെടുത്തുന്നുണ്ടെന്നും അത് സംസ്ഥാന നിയമനിർമ്മാണ

0: ബാധ്യതകൾ അംഗീകരിച്ച നയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും അബോട്ട് പറഞ്ഞു. ഉയർന്ന തീരുവകൾക്കിടയിലും അമേരിക്കൻ വിപണിയിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖല കരുത്തു തെളിയിക്കുകയാണ്. ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വം മുൻനിർത്തി മറ്റ് ആഗോള വിപണികളിലേക്ക് വ്യാപാര ബന്ധങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നിർണായകമാണ്. പുതിയ കരാറുകളിലൂടെയും വിപണി വൈവിധ്യവൽക്കരണത്തിലൂടെയും കയറ്റുമതി രംഗത്ത് ഏകാഗ്രത കുറയ്ക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവകൾക്കിടയിലും ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി വിപണിയായി അമേരിക്ക തുടരുകയാണ്. വ്യാപാര മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ജൂലൈ വരെയുള്ള 12 മാസക്കാലത്ത് ഇന്ത്യൻ കയറ്റുമതിയുടെ 20% അമേരിക്കയിലാണെന്ന് വ്യക്തമാക്കുന്നു. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സ്മാരക പുരസ്കാരം NRI കൌൺസിൽ ഓഫ് ഇന്ത്യ ദേശീയ ചെയർമാനും പ്രവാസി ഭാരതി ചീഫ് എഡിറ്ററുമായ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പിൽ നിന്ന് സ്വീകരിച്ചു. ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ദേശീയോദ്ഗ്രഥന സുവർണമുദ്രയും നൽകി ആദരിച്ചു. CSI കോൺഗ്രിഗേഷൻ ഓഫ് ഡാളസിന്റെ 2026 വാർഷിക സഭാ കൺവെൻഷൻ ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ നടക്കും. സഭാവികാരിയും ആത്മീയ പ്രഭാഷകനുമായ റെവറന്റ് ബിജു ഈപ്പൻ കൺവെൻഷൻ സന്ദേശങ്ങൾ നൽകും. കോട്ടയം സ്വദേശിയും ഒക്ലഹോമ മലയാളി പെന്തക്കോസ് സമൂഹത്തിൽ സജീവ സാന്നിധ്യവുമായിരുന്ന PC എബ്രഹാം ഓഗസ്റ്റ് 16 ഒക്ലഹോമയിൽ നിര്യാതനായി. സഭായോഗത്തിൽ പങ്കെടുക്കുന്നതിന് പിന്നാലെയായിരുന്നു അന്ത്യം. പുത്തൻപറമ്പിൽ പരേതനായ PC ചാക്കോയുടെ മകനാണ് PC എബ്രഹാം. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

തിളങ്ങി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.